അഗ്യവസ്തുവിന്ദ്രയന് ശ്രദ്ധം ദദ്യാൻ സക്ഷമേ വൈരക്ഷയത് നാധ്യായ്യം വൃഞ്ജയെ ഹിരണ്യക്ഷകഭവതി യാവതസ്തവമംഗുലികാന്നയ്യക്ഷപുരുഷാസംവിനം ശേഷോ ഹിരണ്യം ഹിരണ്യം ന വിന്ദേത് ശർത്തരാഷ്ട്രാവലബ്ധ്യാത് ശേഷഭിതം സേതമേവാധ്യജ്യ അഗ്നിം ചിത്രാഗോഭവ്രാഹ്മണേത്രാവൃത്യാവാദേവ്യേ ബ്രഹ്മണസ്ഥാവിധ്യം സ്വലോകലാഭാപ്നോതി ഏതാദാമേവ ദേവതാനാകും സായുധ്യം ആസ്തിനാകും പരമാനലോകലാഭാപ്നോതി ഹേതമജ്ഞേനമേവം വേദ ഏകദേവതാവിത്രേഭ്രാഹ്മണം അസോ നാചികേതേമൃതയ്യമത്യം ഷ്ടത്രാഗച്ഛന സർവാഷ്ടാസ്ത്രാപകാപകാഭേ ബ്രഹ്മാസ്ത്രേകുഞ്ജയസ്താവന്തപാകുന്തപുരഭൂമേ സംഘാതാദേവമാഗയാവന്തഭൂഷാപുരാവതീസ്തരാധൃത്തേ അസ്യാം ഭുജവ്യാം സർവാസ്താവന്തോസ്വാനോസ്യാം ഭുജവ്യാം

0: ஓம் நம சிவாய. யூ ஆர் லிஸ்னிங் டு சைவம் டாட் ஆர்க் ரேடியோஸ் 24/7 ஸ்பிரிச்சுவல் சேனல்ஸ் ஃப்ரம் சைவம் டாட் ஆர்க். ஓம் நம சிவாய.
1: പ്രബുദ്ധോസ്മി എന്നാണ്. എങ്ങനെയാ നീക്കാൻ പോണത് എന്ന് വെച്ചാൽ, അവന്റെ സ്വരൂപത്തിന് ആരാഞ്ഞു നോക്കിയാൽ മതി, അവനില്ല എന്ന് പിടികിട്ടും. വാസ്തവത്തിൽ അവൻ ഉണ്ടായിട്ടേ ഇല്ല, ഇരുളിലുള്ള പിശാശു പോലെയാണ് അല്ലെ. വീട്ടിലൊരു പിശാശുണ്ടോ എന്ന് പറഞ്ഞു, ആ പിശാശിനെ വരട്ടാനായിട്ട് നോക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരൻ താമസിക്കുന്ന സ്ഥലത്ത് ധാരാളം പിശാശുകൾ ഉണ്ട് എന്ന് കുറെ കാലമായിട്ടുള്ള കഥയാണ്. അദ്ദേഹം അവിടെ സുഖമായിട്ട് കുറേ വർഷങ്ങളായി അവിടെ സുഖമായി താമസിക്കുന്നു. ഇതുവരെ ഒരു പിശാശിനും കണ്ടിട്ടില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോണവരൊക്കെ പറയും, ഞാൻ അതിനെ കണ്ടു, ഇതിനെ കണ്ടു, ശബ്ദം കേട്ടു, പാട്ടുപാടി എന്നൊക്കെ പറയും. പക്ഷെ മൂപ്പര് ഇത്ര വർഷം അവിടെ ഉണ്ടായിരുന്നിട്ട് ഒന്നിനെയും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് പിശാശില്ല, മറ്റുള്ളവരുടെ ഉള്ളിൽ പിശാശുള്ളതുകൊണ്ട് അവർക്ക് പുറത്ത് പിശാശ് കാണുന്നു. ഉള്ളില് പിശാശുണ്ടെങ്കിൽ വെളിയിൽ പിശാശ് കാണുന്നു, ഉള്ളില് പിശാശില്ലെങ്കിൽ പുറമേക്ക് പിശാശൊന്നുമില്ല. അദ്ദേഹം പറയും, പലരും വന്ന് പറയണു ഓരോ പിശാശിന്റെ കഥകൾ, പക്ഷെ എനിക്കിതുവരെ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല. അപ്പോ ഈ അഹങ്കാരം ഒരു പിശാശ്, അഹങ്കാര പിശാശ്, അതെങ്ങനെയാ ഇത്ര വിളഞ്ഞത് എന്ന് വെച്ചാൽ അത് ഉണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്. നമ്മളുടെ ജീവിതം മുഴുവൻ ഈ അജ്ഞാനം നിലനിൽക്കാൻ കാരണം നമ്മളുടെ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള വിഷമം എവിടെ? ഞാനുണ്ട്. ഞാൻ എന്നൊരു വ്യക്തി മറ്റുള്ളവരിൽ നിന്ന് അന്യനായിട്ടുണ്ട്. എന്റെ ജീവിതം, എന്റെ പ്രശ്നങ്ങള്, അതിനെ വളർത്താൻ വേണ്ടതൊക്കെ സമൂഹം ചെയ്തു തരും അല്ലെ. നമ്മുടെ സമൂഹം എന്താണ്? കളക്ടീവായിട്ട് അഹങ്കാരത്തിന് എങ്ങനെ നല്ല ഡ്രസ് ഇട്ട് കൊടുക്കാം, അഹങ്കാരത്തിന് എങ്ങനെ തൊപ്പുവെക്കാം, അഹങ്കാരത്തിന് എങ്ങനെ പേര് കൊടുക്കാം, അഹങ്കാരത്തിനെ പോഷിപ്പിക്കാൻ പല പേരുകൾ. കഷ്ടകാലം വരട്ടെ, ഭഗവത്ഗീതയും ധ്യാനവും ഒക്കെ ഇപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. ഇതിനെ ഇല്ലാതാക്കാനല്ല, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റിയെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള വിദ്യയാണ് പേഴ്സണാലിറ്റി. പെർസോണ എന്ന് വെച്ചാൽ മാസ്ക് എന്നാണ് അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം. പെർസോണ എന്ന് വെച്ചാൽ മാസ്ക്, അതായത് ഒരു മുഖമൂടി. മുഖമൂടികൾ ഇപ്പൊ ഉള്ളതൊക്കെ പോരെ, ഇനി പുതിയ മുഖമൂടികൾ ഉണ്ടാക്കാനുള്ള വഴിയാണ് ഭഗവത്ഗീതയിലും. എന്നോടും പലരും ചോദിക്കും, എനിക്കറിയില്ല, നമുക്ക് പേഴ്സണാലിറ്റി ഇല്ലാതാക്കാനുള്ള വഴിയാണ്. പേഴ്സണാലിറ്റിയും ഇൻഡിവിജ്വാലിറ്റിയും, ആ വ്യക്തിത്വം അവിടുന്ന് പോയാൽ ആ പേഴ്സൺ വരും പുരുഷോത്തമൻ. അപ്പൊ പൂർണ്ണമായ പേഴ്സണാലിറ്റി ആയിരിക്കും അത്. ഈശ്വരന്റെ പേഴ്സണാലിറ്റി, ബ്രഹ്മത്തിന്റെ പേഴ്സണാലിറ്റി, നമ്മളുടെ പേഴ്സണാലിറ്റി അല്ല. അപ്പൊ ഞാൻ ഉള്ളത്തോളം കാലം അതിന് എന്തൊക്കെ പെയിന്റ് അടിച്ചാലും, എത്ര തന്നെ അതിന് സൗന്ദര്യം ഉണ്ടാക്കി കൊടുത്താലും ദുരിതം അവസാനിക്കില്ല. ഈ അഹങ്കാരത്തിന് വെച്ചുകൊണ്ട് ശാന്തി നേടുക എന്ന് വെച്ചാൽ, ശ്രീ ബുദ്ധഭഗവാൻ പറയണത് വീട്ടിൽ കാളസർപ്പത്തിന് വെച്ചുകൊണ്ട് ഉറങ്ങാൻ ശ്രമിക്കണ പോലെയാണെന്ന്. ഓരോ ക്ഷണത്തിലും ജാഗ്രത, എപ്പ വേണമെങ്കിൽ കടിക്കും. അപ്പോ അഹങ്കാരത്തിന് ആരാഞ്ഞു നോക്കിയാൽ ഈ അഹങ്കാരമേ ഇല്ല, അഖണ്ഡമായ ഒരു ബോധവസ്തുവേ ഉള്ളൂ. ആ ബോധത്തിൽ നാമരൂപ പ്രകടനമാണ് പ്രപഞ്ചം മുഴുവൻ. ഞാനും നിങ്ങളും ഒക്കെ തന്നെ അനന്തമായ ബോധവസ്തു. അന്യൻ എന്നുള്ളത് ഇല്ലേയില്ല, മറ്റുള്ളവൻ എന്നൊന്നും ഇല്ലേയില്ല. ഏകവും അദ്വയവുമായ ചിദാനന്ദമയമായ സത്യവസ്തു, അതല്ലാതെ വേറെ ഒന്നുമില്ല എന്നറിഞ്ഞാൽ പിന്നെ അഹങ്കാരം ഉദ്ഭവിക്കില്ല. യഥാർത്ഥ സമ്യക്ജ്ഞാനം, ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് സമ്യക്ജ്ഞാനം. സമ്യക്ജ്ഞാനം, സമീചീന ദർശനം. സമ്യക്ജ്ഞാനം എന്ന് വെച്ചാൽ റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്, ക്ലാരിഫൈഡ് വിഷൻ. യഥാർത്ഥ വിധത്തില് ഉള്ളിൽ വസ്തുവിനെ കണ്ടാൽ ആ അദ്വയമായ ബോധവസ്തുവിൽ വ്യക്തിത്വം ഉണ്ടാവാൻ സാധ്യമല്ല. ആ ബോധം മാത്രമേ ഉള്ളൂ, ആ ബോധമാണ് ഞാൻ, ആ ബോധമാണ് ഞാൻ കാണപ്പെടുന്നതൊക്കെ. അനന്തമായ ബ്രഹ്മൈവാഹമിതം ജഗച്ച സകലം ചിന്മാത്ര വിസ്താരിതം സർവം ചെയ്തത് അവിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം ഇത്ഥം യസ്യ ദൃഢാമതി സുഖതരേ നിത്യേ പരേ നിർമ്മലേ ചണ്ഡാളോസ്തു സദുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. ആചാര്യസ്വാമികൾ പറയണത് ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മൈവ അഹം, ഞാൻ ബ്രഹ്മം എന്നല്ല പറഞ്ഞത്, പ്രപഞ്ചത്തിന് മുഴുവൻ അധിഷ്ഠാനമായ അഖണ്ഡബോധസ്വസ്തുവായ ബ്രഹ്മം എന്റെ ഉള്ളിൽ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് നർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മൈവാഹം ഇതം ജഗച്ഛസകലം, എന്റെ മുമ്പിൽ കാണുന്ന ഈ ജഗത്ത് മുഴുവനും ചിന്മാത്ര വിസ്താരിതം. ചിത് എന്ന് വെച്ചാൽ ബോധകണിക, ചൈതന്യകണിക, ആ പരമേശ്വര സ്വരൂപം ചിന്മാത്ര വിസ്താരിതം, വിസ്തരിച്ചു നിൽക്കുന്നു. ചിത്ത് തന്നെയാണ് ഇവിടെ വിസ്തരിച്ചു നിൽക്കുന്നത്. ചിന്മാത്ര വിസ്താരിതം സർവം ചെയ്ത, അപ്പൊ ചിത്ത് എന്തുകൊണ്ട് എനിക്ക് കാണാൻ വയ്യ? ഇതൊക്കെ ബ്രഹ്മമയമാണെങ്കിൽ ദിവസം വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോ എല്ലാവരും ചൊല്ലുന്നുണ്ട് ജലയ വിഷ്ണു സ്ഥലയ വിഷ്ണു എന്നൊക്കെ അല്ലെ. പക്ഷെ എന്തുകൊണ്ട് വിഷ്ണു എന്ന് തോന്നണില്ല? വിഷ്ണുവിനെ എന്തുകൊണ്ട് എല്ലായിടത്തും കാണാൻ വയ്യ എന്ന് വെച്ചാൽ അവിദ്യയാ ത്രിഗുണയാ, സത്വം രജസ്തമസ് എന്നുള്ള അവിദ്യ മായ നമ്മളെ പിടിച്ച് ബലമായി അതിന്റെ ട്രാപ്പിൽ വെച്ചിരിക്കുക. നാമരൂപമാണ് അതിന്റെ സ്വഭാവം. അത് ചിത്രത്തിലെ എല്ലാത്തിനെയും നാമരൂപം ഉണ്ടാക്കി കൊടുക്കും. ഒരു മനോഹരമായ ഒരു വൃക്ഷം, ആ വൃക്ഷത്തിനെ കാണുമ്പോൾ തന്നെ മനസ്സിന് ശാന്തി ആനന്ദം ഉണ്ടാവും. പക്ഷെ അജ്ഞാനം എന്ത് ചെയ്യും? ആ വൃക്ഷത്തിന് ആദ്യം ഒരു പേര് കൊടുക്കും. ജനറലായിട്ട് കൊടുത്തൊരു പേരുണ്ട് വൃക്ഷം, അത് കഴിഞ്ഞാൽ കൊടുത്തൊരു പേര് അത് തേക്കാണ് കേട്ടോ. പേര് കൊടുത്തു, അടുത്തത് എന്താണ്? അതുകൊണ്ട് കട്ടിലും ഉണ്ടാക്കാം, എന്തു വില വരും. പിന്നെ ആ വൃക്ഷത്തിനെ എടുത്ത് കട്ടിലോ സ്റ്റൂളോ ഒക്കെ ആക്കിയിട്ട് അത് സ്റ്റൂളാണ് കട്ടിലാണ് എന്റെ കട്ടില് നിന്റെ കട്ടില് അതിന് ഇത്ര രൂപ അല്ലെ, തേക്കേ ഉള്ളൂ. ആ തേക്കിനെ രൂപം മാറ്റിയിട്ട് സ്റ്റൂള് കട്ടില് ചെയറ് പല പേരുകൾ പറഞ്ഞ് രാഗദ്വേഷം കൊടുക്കും. വാസ്തവത്തിൽ തേക്കിനൊന്നും പറ്റിയിട്ടില്ല, തേക്കിനെ കുറെ അങ്ങടും ഇങ്ങോടും ഒക്കെ ചേർത്തി വെട്ടിമുറിച്ചിട്ട് നമ്മൾ ഒരു പേര് കൊടുത്തു. ഇതുപോലെ പ്രപഞ്ചത്തിന് മുഴുവൻ ഇതെന്തുകൊണ്ടാണ് ചെയ്യണത്? രാജസ ബുദ്ധിയും താമസ ബുദ്ധിയും കൊണ്ട്. ഇങ്ങനെ ഓരോ വസ്തു ഇനി കട്ടിലുണ്ടാക്കിയാൽ അടുത്തത് ആ തേക്ക് കൊണ്ട് എന്തുണ്ടാക്കാം? തേക്കിനെ പിന്നെ ഈശ്വരൻ എന്ന് കാണുന്നത് പോയിട്ട് തേക്ക് എന്ന് പോലും തോന്നുന്നില്ല. കട്ടിലായിട്ടും സ്റ്റൂളായിട്ടും പണമായിട്ടും അല്ലെ. ഇതാണ് അവിദ്യയാ ത്രിഗുണയ, എല്ലാത്തിനെയും നശിപ്പിക്കുന്നതാണ് ചിത്തം. അശുദ്ധമായ ചിത്തം, ശുദ്ധമായ ചിത്തമാവട്ടെ, ഇതിനെ തേക്കായിട്ടും കാണില്ല, മരം എന്നുപോലും കാണില്ല. അവിടെ ഒരു നാമരൂപം കണ്ടെങ്കിൽ പോലും ആ നാമരൂപം ചിന്മാത്ര വിസ്താരിതം. ചിന്മാത്ര വിസ്താരിതം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സൂര്യൻ ആകാശത്തിൽ പ്രകാശിക്കുന്നു സ്വർണവർണ്ണത്തിൽ കാലത്ത്, സൂര്യൻ എന്ന് പോലും ചിന്തിക്കേണ്ട ആ ദിവ്യരൂപം കണ്ടാൽ ഉടനെ മനസ്സ് ധ്യാനത്തിൽ ലയിച്ചു. അതാണ് ചിന്മാത്ര വിസ്താര. ചിത് ദർശനം എന്ന് വെച്ചാൽ ധ്യാനം എന്നർത്ഥം. ചിത്തിനെ കണ്ടാൽ ധ്യാനം ഏർപ്പെടും. നമുക്ക് കെമിസ്ട്രി പഠിച്ചിട്ട് അല്ലെങ്കിൽ ഫിസിക്സ് പഠിച്ചിട്ട് സൂര്യൻ നിരന്തരം എനർജി വർഷിക്കുന്ന ഒരു ഗോളമാണ് കണ്ടിട്ട് എന്ത് കാര്യം? എക്സ്പ്ലനേഷൻ അല്ലെ. ഇതാണ് മായ ചെയ്യുക. മായ എന്ത് ചെയ്യും? വസ്തുവിനെ ആനന്ദത്തിൽ നിന്ന് അകറ്റാനായിട്ട് അതിന് വ്യാഖ്യാനങ്ങൾ കൊടുത്ത് സത്യത്തിൽ നിന്ന് നമ്മൾ അകറ്റിക്കൊണ്ടേ പോകും. അപ്പൊ വീണ്ടും സത്യത്തിൽ എത്താൻ എന്ത് വേണം? എല്ലാ വ്യാഖ്യാനങ്ങളെയും വിടുക, നാമരൂപങ്ങളെയൊക്കെ വിടുക, വസ്തുവിനെ മാത്രം കാണാൻ കഴിയുമെങ്കിൽ ചിത്തു മാത്രമേ ഇവിടെ ഉള്ളൂ. ചിന്മാത്ര വിസ്താരിതം, പ്രപഞ്ചരൂപത്തിൽ കാണുന്നത് ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല. ഞാനും ബ്രഹ്മമാണ്, ഈ കാണുന്ന പ്രപഞ്ചം ബ്രഹ്മമാണ്, സകല വസ്തുക്കളും അത് തന്നെയാണ്. അതിൽ നിന്ന് അന്യമായി ഒന്നും ഉണ്ടാവാൻ പറ്റില്ല, ഉണ്ടായിട്ടില്ല, ഇനി ഒരു കാലത്തും ഉണ്ടാവില്ല. അങ്ങനെ അങ്ങോട്ട് ഉറപ്പ് വന്നാൽ അത് തന്നെയാണ് സത്യസ്ഥിതി, ആത്മസാക്ഷാത്കാരം, അതന്നെയാണ് ആത്മനിഷ്ഠ, ബ്രഹ്മനിഷ്ഠ. ഇതിന് ആരംഭ പടിയാണ് ഞാൻ ആര് എന്ന് വിചാരിച്ചു നോക്കുക. തന്നിൽ തന്നെ കണ്ടാലേ ഈ ചിന്മാത്ര വിസ്താരിതം മനസ്സിലാവുള്ളൂ. തന്റെ ഉള്ളില് ഈ ചിത്തിനെ കണ്ടില്ലെങ്കിൽ ചിത്ത് എങ്ങനെ പുറമേക്ക് വികസിച്ചു നിൽക്കണു എന്ന് കാണാൻ പറ്റില്ല. അപ്പൊ ആരംഭ പടി എന്താണ്? തന്നെ അറിയുക, താൻ ആര്, തന്റെ സ്വരൂപം എന്താണ്. അതിനെന്തു വേണം? ആത്മവിചാരം ചെയ്യണം. ആത്മസാക്ഷാത്കാരത്തിന് രമണ മഹർഷി പറഞ്ഞ മാർഗം ആത്മവിചാരം, സെൽഫ് എൻക്വയറി. അത്ഭുതമായി ഭഗവാന്റെ ഈ ഉപദേശമാർഗം ലോകത്തിൽ മുഴുവൻ പടർന്നു പിടിച്ചിരിക്കുന്നു. ഇപ്പൊ വേദാന്തത്തിന് മുഴുവൻ ചുരുക്കി സാരമെടുത്ത് വളരെ ലഘുവായിട്ട് ഭഗവാൻ കയ്യിലെടുത്തു തന്നു. ഭഗവാന്റെ അടുത്ത് നേരെ വന്ന സാധകന്മാർക്കൊക്കെ വളരെ ലളിതമായിരുന്നു മാർഗം. വസ്തുവിനെ അങ്ങനെ എടുത്തു തന്നു. ഞാൻ ആര് എന്നുള്ള വിചാരം ആദ്യം പറഞ്ഞു ഭഗവാൻ. അതിനെ പ്രായോഗികമായിട്ട് എങ്ങനെ ചെയ്യണം? ഭഗവാന്റെ സന്നിധിയിൽ ഇത്രയൊന്നും ഉപദേശത്തിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ സന്നിധിയിൽ ഇരിക്കുന്നവർക്ക് സഹജമായിട്ട് തന്നെ ഈ ഞാൻ എന്നുള്ള സ്ഫൂർത്തിയുടെ തിളക്കം ഉണ്ടാവുമായിരുന്നു പലർക്കും. അവിടെയും മരത്തലയന്മാരുണ്ടാവും, എല്ലാവർക്കും ഒന്നും പറ്റില്ല. എന്നാലും ഒരുപാട് പേർക്ക് ഇത് അനുഗ്രഹമായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ആ സന്നിധിയിൽ തന്നെ അനുഭൂതി ഉണ്ടാവും. ഇതിനെ പ്രകാശിപ്പിക്കാനാണ് രമണ മഹർഷി വന്നത്. ഭഗവാൻ അക്ഷരമണമാലയിൽ പറയുന്നു, ഏറ്റവും വലിയ രഹസ്യത്തിന്റെ പെട്ടി ഞാൻ പൊളിച്ചിരിക്കണമെന്ന്. വെളിവിട്ടേ ശയൽ വെറുത്തിടാതും അരുൾ വെളിവിട്ടനേക്കാവ് അരുണാചല. ഹേ അരുണാചല, വെളിവിട്ടേൻ, ഞാൻ പുറത്തേക്ക് വിട്ടു, തുറന്നു വിട്ടു, എന്നോട് കോപിക്കരുത് എന്നാണ് ഏറ്റവും വലിയ രഹസ്യം. സീക്രട്ട് ഹസ് ബീൻ റിവീൽഡ്. എന്താണ് ആ സീക്രട്ട്? വലിയ ഒരു സീക്രട്ട് ഒന്നുമില്ല, ചെവിയിൽ ഓതേണ്ട സീക്രട്ട് ഒന്നുമില്ല, നിങ്ങൾ തന്നെയാണ്. ഏറ്റവും ലളിതമാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. വിഷമമേ അല്ല, സുലളിതം. അയ്യേ അതിസുലഭം. ഭഗവാൻ പറയുന്നത് ഏറ്റവും സുലഭം. ഈശ്വരൻ സുലഭനല്ലെങ്കിൽ പിന്നെ അവൻ ഈശ്വരനല്ല. ഏറ്റവും സുലഭമായ വസ്തു, ലളിതമായ വസ്തു. വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ഒരു പേര് തന്നെ സുലഭ എന്നാണ്. സുലഭ സുവൃത സിദ്ധ ശത്രുജിത് ശത്രുതാപന. സുലഭ, സുലഭനായിട്ടുള്ള ആള്, ഏറ്റവും അടുത്തുള്ള വസ്തു, കിട്ടിയിട്ടുള്ള വസ്തു. ഇനി നാളെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കിട്ടാൻ പോണ വസ്തുവല്ല, ഇപ്പോഴേ കയ്യിലുള്ള വസ്തു, കിട്ടിയിട്ടുള്ള വസ്തു. മുക്തിയേ നമ്മളുടെ സ്വരൂപം, അതുവേ ഞാൻ. അത്ര ലളിതം. ജ്ഞാതജ്ഞാപകമാണ് വേദാന്തം. പുതിയതായിട്ടൊന്നും വേദാന്തം പറയണില്ല. നമുക്ക് അറിയുന്ന അറിവിനെ, ഉള്ളിലുള്ള അറിവിനെ മറ നീക്കി കാണിച്ചു തരാം. കഴുത്തിൽ കിടക്കുന്ന മാല ലോകം മുഴുവൻ തെരഞ്ഞു നടക്കുന്ന ഒരാൾക്ക് ശത്രുന്റെ ഒരു ബട്ടൺസ് അഴിച്ചിട്ട് അത് ഇതാ അവിടെ ഇരിക്കണം എന്ന് കാണിച്ചു കൊടുക്കണ പോലെ വസ്തു ഇതാ അവിടെ ഇരിക്കണം. യു ആർ ദാറ്റ്, യു ആർ ദ ട്രൂത്ത്. നിങ്ങൾ തന്നെയാണത്, നീ തന്നെയാണത്. എവിടെ അലഞ്ഞു നടക്കണം? ഓടി ഓടി ഓടി ഓടി എവിടെ തെരയാനാണ്? തന്റെ ഉള്ളിലുള്ള വസ്തുവിനെ വിട്ട് പുറമേക്ക് എത്ര കാലം ഇങ്ങനെ തെരഞ്ഞു നടക്കും? അപ്പോ അതിനുള്ള ആദ്യപടിയാണ് ഞാൻ ആര് എന്നുള്ള വിചാരം. ഞാൻ ആര് എന്നുള്ള വിചാരം കൊണ്ട് മാത്രമേ സത്യം ആത്മജ്ഞാനം ഉണ്ടാവുകയുള്ളൂ, ആത്മാനുഭവം ഉണ്ടാവുകയുള്ളൂ. ഈ ഞാൻ ആര് എന്നുള്ള വിചാരം ചെയ്യാൻ എന്താണ് വഴി എന്ന് വെച്ചാൽ, അതിന് ഭഗവാൻ അടുത്ത ശ്ലോകത്തില് അതിനുള്ള മാർഗം പറയാണ്. സദർശനത്തിൽ പ്രായോഗികമായിട്ടുള്ള ഏറ്റവും പ്രധാനമായ ശ്ലോകമാണ് അടുത്ത രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ. ആഴ്ന്ന് ഹൃദയത്തിൽ മുഴുകി ഈ അഹങ്കാരത്തിന്റെ ഉദയസ്ഥാനം അന്വേഷിക്കുക, അതിനുള്ള മാർഗമാണ് അടുത്ത രണ്ട് മൂന്ന് ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ പോണത്. ഇനി ഒരു 15 മിനിറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. തുര്യാവസ്ഥ എന്ന് വെച്ചാൽ എന്താ, എന്താ ഉദ്ദേശിച്ചത്? ബിയോണ്ട് എന്ന് പറഞ്ഞൊന്നും ഒന്നുമില്ല. കാര്യം വളരെ എളുപ്പമാണ്. ജാഗ്രത് എന്ന് വെച്ചാൽ ശരീരം, സ്വപ്നം എന്ന് വെച്ചാൽ മനസ്സ്, സുഷുപ്തി എന്ന് വെച്ചാൽ മനസ്സിന്റെ അടങ്ങിക്കിടക്കുന്ന ആവരണസ്ഥിതി. ഇതിനെ മൂന്നിനെയും കാണുന്ന ആളാണ് തുര്യൻ. അവൻ ജാഗ്രത്തിലുമുണ്ട്, സ്വപ്നത്തിലുമുണ്ട്, സുഷുപ്തിയിലുമുണ്ട്, ഇപ്പൊ തന്നെ ഉണ്ട്. ജ്ഞാനിക്ക് ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും മൂന്നും ഉണ്ടായാലും ഭഗവാൻ പറയണത് ഒരു സംഗീതത്തില് എന്തൊക്കെ രാഗം താളങ്ങൾ മാറി വന്നാലും ശ്രുതി മാറാതെ ഇരിക്കണ പോലെ, എന്തൊക്കെ ചിത്തവൃത്തികൾ വരട്ടെ പോകട്ടെ, വ്യവഹാരങ്ങൾ ശരീരം ചെയ്യട്ടെ, എപ്പോഴും ഹി വിൽ ബി കോൺഷ്യസ് അബൌട്ട് ഹിസ് ഓൺ എക്സിസ്റ്റൻസ് ആസ് ട്രൂത്ത്. ഉണർവ്, ഭഗവാൻ ഉപയോഗിക്കുന്ന വാക്ക് അതാണ്, ഉണർവ്. ആ ഉണർവില് എന്നുവെച്ചാൽ സ്ഫുരണ, കോൺഷ്യസ്നെസ്. അത് ഇപ്പോഴേ ഉള്ളതാണ്. ഇതിന് വലിയ സീക്രട്ടോ റീച്ചിങ് സ്റ്റേറ്റോ ഒന്നുമില്ല. ഭഗവാൻ പറയണു, നിങ്ങൾ വിശ്വസിക്കേ വേണ്ടു, വസ്തുത്ര ലളിതമാണ്. നിങ്ങൾ അവിടെയാണ് ഇരിക്കുന്നത്, നിങ്ങൾ അതാണ്. ജ്ഞാനി എന്ന് പറഞ്ഞ ഒരാളേ ഇല്ല, ജ്ഞാനമേ ഉള്ളൂ. ജ്ഞാനി എന്നൊരാളുണ്ടെങ്കിൽ അഗെയിൻ ജ്ഞാനം എന്ന് പറയുന്നത് ഒരു അറ്റൈൻമെന്റ് ആണെന്നും അതിനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജ്ഞാനിയാണെന്നും ഒക്കെ തോന്നുന്നു. അഹങ്കാരം ഉണ്ടെങ്കിൽ ജ്ഞാനിയല്ല, ജ്ഞാനമേ ഉള്ളൂ, ഇപ്പോഴും ജ്ഞാനമേ ഉള്ളൂ. ജ്ഞാനം ഇല്ല എന്നൊരു ധാരണ ഉണ്ടല്ലോ, അതങ്ങൾ നീക്കിയാൽ മതി. നമുക്കൊക്കെ സുലഭമാക്കാനാണ് മഹർഷി വന്നിരിക്കുന്നത്. വസ്തു വളരെ ലളിതം. തുരീയം എന്നുള്ളത് ഇപ്പോഴേ ഉണ്ട്, നമ്മളുടെ സ്വരൂപം. ഞാനാണ് തുരീയം. തുരീയം എന്ന് പറയുന്നത് ഞാനാണ്.
2: അസ്തിത്വമാണ്, എക്സിസ്റ്റൻസ് ആണ്. അതെ, ഞാനാണ്.
1: ആ തുരീയമാവുന്ന എന്നിൽ ജാഗ്രത് വരണോ പോകണോ, സ്വപ്നം വരണോ പോകണോ, സുഷുപ്തി വരണോ പോകണോ. ജാഗ്രത് വന്നു പോയാലും സ്വപ്നം വന്നു പോയാലും സുഷുപ്തി വന്നു പോയാലും കേവല സാക്ഷി മാത്രമായി, അസ്തിത്വ മാത്രമായി, അവബോധ മാത്രമായി ഇരിക്കുന്ന തുരീയനായ എനിക്ക് യാതൊരു ബാധയില്ല. ഇനി ആയിരം മരണം ഉണ്ടാവട്ടെ, ജനനം ഉണ്ടാവട്ടെ, സംസാരം ഉണ്ടാവട്ടെ, കിടന്നു വലയട്ടെ, കല്യാണം ഒരു പത്തുനൂറ് കല്യാണം കഴിക്കട്ടെ, ഒരു പത്തുനൂറ് കുട്ടികൾ ഉണ്ടാക്കട്ടെ, എന്തൊക്കെ കൂത്ത് നടങ്ങട്ടെ, ഈ കൂത്തുകളൊക്കെ തന്നെ വേറെ എവിടെയോ നടക്കണോ, ഞാനാകുന്ന ആ സ്ക്രീനിൽ ഇതുപോലെ ആയിരം കോടി കുടുംബങ്ങളും ആയിരം കോടി ജീവനും ആയിരം കോടി ജനന മരണങ്ങളും നടന്നുകൊണ്ടിരിക്കണോ, അതൊന്നും ബാധിക്കണില്ല എന്നിട്ടാണ് ഒരു ശരീരത്തിന്റെ ബാധിക്കുന്നത്, ഇതൊന്നും ബാധിക്കണില്ല. ആ തിരശീല മാത്രമേ ഉള്ളൂ, ആ തിരശീലയാണ് തുരിയും, അതാണ് ഇപ്പോഴും ഉള്ളത്, ആ തിരശീലയാണ് എല്ലാവരുടെയും അസ്തിത്വം. അതിൽ അനേക കോടി അഹങ്കാരങ്ങൾ പൊന്തണ മാതിരിയും നിൽക്കണ മാതിരിയും ഇല്ല, അസ്തമിക്കണ മാതിരിയും ഒക്കെ ഒരു ഭ്രമം. നാരായണ ഗുരുസ്വാമികൾ ജനനീ നവരത്ന മഞ്ജരിയിൽ പറഞ്ഞു, ഒന്നായ മാമതിയിൽ നിന്ന് ആയിരം ത്രിപുടി വന്നാശു തൻ മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണു വലയും. ആയിരക്കണക്കിന് ത്രിപുടികൾ, അഹങ്കാരങ്ങൾ ഉദിക്കണ പോലെ ഒരു ഭ്രമം. ഒരഹങ്കാരം തന്റെ സ്മൂലം കണ്ടെത്തുമ്പോ ചിന്നാഭിയിൽ ത്രിപുടി അന്നാണ് അറുമ്പടികൾ എന്നാറിടുന്നു. തന്റെ ത്രിപുടി പോയാൽ തനിക്ക് അവബോധം, സത്യം തെളിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇത്ര കാലം ഒരു സ്വപ്നം കണ്ടു, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു, ബാക്കിയുള്ളവർ സ്വപ്നം കാണുന്നു, കണ്ടോട്ടെ, ബാക്കിയുള്ളവർ എന്നുള്ളത് എന്റെ സ്വപ്നമാണ്. അപ്പൊ തുരീയത്തിൽ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഉണ്ടോ എന്നുള്ള ചോദ്യം ഇനിയിപ്പോ സാധാരണ ഒരു പ്ലെയിനിൽ നിന്നാണോ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ, ജാഗ്രതൊക്കെ നമ്മളെ പോലെ തന്നെ ഉണ്ട്, സ്വപ്നവുമുണ്ട്, സുഷുപ്തിയും ഉണ്ട്. രമണ മഹർഷി ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ശേഷാദ്രി സ്വാമികളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ശേഷാദ്രി സ്വാമി എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. മഹർഷി നമ്മളെ പോലെ സ്വപ്നം കാണുന്നു. ജാഗ്രതത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും മഹർഷി അന്വേഷിച്ചു, നമ്മളെ പോലെ തന്നെ വ്യവഹാരം ചെയ്യുന്നു ജാഗ്രതത്തില്. ചിലപ്പോഴൊക്കെ ഉറങ്ങി കൂർക്കം വലിക്കുന്നത് പലരും കണ്ടിട്ടുണ്ട്. ഭഗവാനെ ഉറങ്ങി കൂർക്കം വലിക്കണമല്ലോ എന്ന് ചോദിച്ചു ഒരു ഭക്തൻ. അതെ, കൂർക്കം വലിക്കണു, ശരീരം കൂർക്കം വലിച്ചുകൊണ്ടിരിക്കണു, എപ്പോ വേണമെങ്കിൽ എനിക്ക് വേണ്ടാന്ന് വെക്കാം, അത് വലിച്ചോട്ടെ, എനിക്ക് എന്ത് വേണം. അപ്പോ ഇവിടെ അത്ഭുതങ്ങളൊന്നുമില്ല, മാജിക് ഒന്നുമില്ല, ഒരു വിദ്യയും ജപ്പടി വിദ്യയും ഒന്നുമില്ല ഇവിടെ. കാര്യം ലളിതം, എല്ലാവർക്കും സുലഭമല്ലാത്ത ഒന്നാണ് വേദാന്തം പറയണതെങ്കിൽ അത് കള്ളം, അതിന് വിശ്വസിക്കരുത്. എല്ലാരെയും കുറിച്ചുള്ള വിദ്യയാണെങ്കിലേ അത് പ്രയോജനപ്പെടും. ലോകത്തിലെല്ലാവർക്കും യൂണിവേഴ്സൽ ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചില അതാണ് ഉപനിഷത്തുകളൊക്കെ അങ്ങനെയാണ്, ചോദ്യവും ഉത്തരവുമായിട്ടാണ്. ഫലത്തിനെ കുറിച്ച് ആലോചിക്കേണ്ട, അങ്ങനെ ഇരുന്നാ മതിയെന്ന് തൃപ്തി തോന്നണമെങ്കിൽ ഇരുന്നൂടാ, കുഴപ്പമില്ല. അങ്ങനെ ഇരുന്നാ മതിയെങ്കിൽ ഇരുന്നൂടാ, കുഴപ്പമില്ല. കുഴപ്പം വരുമ്പോഴേ ചോദ്യം ഉദിക്കുന്നുള്ളൂ, അപ്പോഴേ ഉത്തരവുള്ളൂ. യാതൊന്നും ഇല്ലെങ്കിലും തനിക്ക് കുഴപ്പമില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ തനിക്ക് കുഴപ്പമുണ്ടാകുമ്പോൾ ചോദിക്കും. പലപ്പോഴും ഇങ്ങനത്തെ അവസ്ഥ വെറും തമോ ഗുണമായിരിക്കും, അറിയില്ല. അവരുടെ ഈ അവരൊന്നും കുഴപ്പമില്ല എന്ന് വെച്ചാൽ, പക്ഷെ അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് കുഴപ്പമുണ്ടാവുമായിരിക്കും, രാഗദ്വേഷമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ പൂർണ്ണമായ തൃപ്തിയും ശാന്തിയും ആനന്ദവും ഒന്നും ഏർപ്പെടില്ല. പക്ഷെ അതൊക്കെ ജീവൻ സ്വയമേവ കണ്ടുപിടിച്ചു. രാമകൃഷ്ണദേവൻ വളരെ മനോഹരമായിട്ട് ഒരിടത്ത് പറയണം, ഈ ചിത്തത്തില് ചിതാഭാസനായിട്ട് ഞാൻ ഞാൻ ഞാൻ എന്നൊന്ന് പ്രകാശിക്കണം. മിടാനസ്വാമി ഒരു പുസ്തകത്തിൽ അതിനെ ഉദ്ധരിച്ചിട്ടുണ്ട്, അവിടെ നിന്നാണ് ഞാൻ കണ്ടത്. ഇന്നലെ വചനാമൃതം വായിക്കുന്ന കാലത്തൊന്നും ഇത് ശ്രദ്ധിച്ചിട്ടില്ല. അതിൽ പറയണത്, ചിത്തത്തില് ഞാൻ എന്ന് സ്ഫുരിക്കുന്ന ചിതാഭാസൻ സഗുണ ഈശ്വരൻ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുക, അദ്ദേഹം നിർഗുണത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കും. ആത്മവിചാരം തന്നെയല്ലേ ഇത്? ചിത്തത്തിൽ ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കുന്ന ചിതാഭാസനുണ്ടല്ലോ, അത് സഗുണ ഈശ്വരനാണ്. അദ്ദേഹത്തിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അദ്ദേഹം അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നിർഗുണമായ വസ്തുവിൽ കൊണ്ടുചെന്ന് എത്തിക്കും. നമ്മള് കൃഷ്ണനായിട്ടും ശിവനായിട്ടും ഗണപതിയായിട്ടും കാളിയായിട്ടും ഒക്കെ പൂജിക്കുന്നത് ഈ വ്യക്തിത്വത്തിന് തന്നെ അവിടെ എടുത്തു വെച്ചിട്ടാണ്. അത് തന്നെയാണ് ഉള്ളിൽ ഞാൻ ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കുന്നത്. ഇപ്പോ ഇത്രയും പറഞ്ഞതിലെ പലതും പുതിയതായിട്ട് വന്ന പലർക്കും ചിലപ്പോഴൊക്കെ വല്ല ഫ്രഞ്ച് ഭാഷയോ തെലുങ്കോ ഒക്കെ കേൾക്കണ പോലെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഉജ്ജ്വലമായ പാരമാർത്ഥിക സത്യമാണ്. ഇത് ഒരുപക്ഷെ എല്ലാവർക്കും പറ്റിയതായിരിക്കില്ല, പക്ഷെ ഇവിടെ ആർക്കിത് പറ്റുമോ അവരെയെ ഭഗവാൻ ഇവിടെ കൊണ്ടുവരുന്നുള്ളൂ. ഇവിടെ എല്ലാവരെയും ഒന്നും നമ്മൾ വിളിക്കണില്ല, അഡ്വർടൈസ് ചെയ്യണില്ല, എല്ലാവർക്കും എന്ന് ഒന്നും പറയണേ. നമ്മളിവിടെ ഭഗവാന്റെ സന്നിധി ഇരുന്ന് ഭഗവാന്റെ വിദ്യ പറയണു. ഇത് കിട്ടാൻ ഭാഗ്യം സിദ്ധിച്ചവർക്ക് എന്നെങ്കിലും ഒരു ദിവസം ഇത് മുളയ്ക്കും. ചിലപ്പോ ഒരു വിത്ത് ഒരു മരത്തില് ഒരു വീട്ടിന്റെ ഓടിന്റെ മേലെ വീണുണ്ടാവും, ആലിന്റെയോ മറ്റേ വിത്ത്. അത് അപ്പോഴൊന്നും മുളയ്ക്കില്ല, ഒരുപക്ഷെ ആ വീട് നിലം പൊത്തിയിട്ടായിരിക്കും മുളയ്ക്കുക. അത്രയും കാലം പിടിച്ചു എന്ന് വരാം. അതുപോലെ ഈ വീഴണ വിത്ത് ഇത് എന്നെങ്കിലും മുളച്ചേ ഒക്കൂ. അത് നിങ്ങൾ വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിലും ശരി, നിങ്ങൾക്ക് മനസ്സിലായാലും ശരി, മനസ്സിലായിട്ടില്ലെങ്കിലും ശരി, നിങ്ങൾക്കിതിപ്പോ സ്വീകരിക്കാൻ കഴിഞ്ഞാലും ശരി, സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ശരി, വസ്തു ഇവിടെ പറയപ്പെട്ടിരിക്കണു, അത് ഉള്ളിൽ കയറിയിരിക്കണു, അത് എന്നെങ്കിലും ഒരു ദിവസം മുളച്ചു പൊന്തി പ്രകാശിക്കും. സംശയമേ ഇല്ല അതിൽ. നാളെ ഈ ആത്മവിചാരത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു രണ്ട് ശ്ലോകങ്ങളാണ്, പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള, എല്ലാമേ പ്രാക്ടിക്കലാണ്, ഓരോ സ്റ്റെപ്പ് വേണമെന്നുള്ളവർക്ക്. ഇത് ഏറ്റവും മുഖ്യമാണ് വിചാരജ്ഞാനം എന്ന് പറയുന്നത്. ചിലർക്കൊക്കെ തോന്നും രണ്ടു ദിവസമായി ഞങ്ങൾ ഇങ്ങനെ അതിനെക്കുറിച്ചൊന്ന് വിചാരം ചെയ്തുകൊണ്ടിരുന്നത്, വേദാന്തം ഡ്രൈ ആണെന്നൊരു ചൊല്ലുണ്ട്, വരണ്ടതാണ്. അത് വരണ്ടതോ നനഞ്ഞതോ ഒന്നും ചിന്തിക്കാൻ പോണ്ട. ഈ നനവും വരണ്ടതും ഒക്കെ മനസ്സാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മനസ്സ് വരണ്ടിരുന്നാൽ ഇത് വരണ്ടിരിക്കണതായിട്ട് തോന്നും, മനസ്സിൽ നനവുണ്ടെങ്കിൽ ഇത് നനഞ്ഞിരിക്കണതായിട്ട് തോന്നും. അപ്പോ വരണ്ടതാണെന്ന് തോന്നിയാലും അതിനെ സ്വീകരിച്ചുകൂടാ, അത് നിങ്ങളെ രക്ഷപ്പെടുത്തും. ഈ നനയണതൊക്കെ എല്ലാത്തിനും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, നനയണതൊക്കെ ചിലപ്പോൾ ചതിക്കും. അതുകൊണ്ട് നനയണു എന്നുള്ളത് കൊണ്ട് അത് സുഖം എന്ന് പറഞ്ഞ് സുഖത്തിനെ അന്വേഷിക്കേണ്ട, സത്യത്തിനെ അന്വേഷിക്കുക. സത്യം രക്ഷിക്കും, സുഖം ചതിക്കും. ജന്മം മുഴുവൻ സുഖം ചതിച്ചിട്ട് സുഖം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. സത്യത്തിനെ അന്വേഷിച്ച് സത്യം കൊണ്ടേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സത്യത്തിനെ അന്വേഷിക്കാം, സത്യം രക്ഷിക്കും, സുഖത്തിനെ അന്വേഷിക്കേണ്ട. ഇനിയിപ്പോ ചിലർ പറയും വേദാന്തത്തിന് രുചിയില്ല എന്നാണ്. രുചി ഇല്ലെങ്കിലും എടുത്തോളാം, കാരണം നമ്മളിപ്പോ മുഖ്യമായിട്ട് കഴിക്കുന്ന ആഹാരം അരി, അതിന് പ്രത്യേക രുചിയൊന്നുമില്ല അല്ലേ. പക്ഷെ നമ്മൾ രുചിക്ക് വേണ്ടി കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ മധുരമോ ഒക്കെ കൂട്ടി കഴിക്കണം അല്ലേ, ടേസ്റ്റ് കൂട്ടി കഴിക്കണം. അത് ഉദ്ദേശം എന്താ, കുറെ ചോറ് ഉള്ളിൽ പോണം, അതിനുവേണ്ടി കൂട്ടാൻ അല്ലേ. അല്ലാതെ ഇപ്പൊ കൂട്ടാൻ മാത്രമായിട്ട് കഴിച്ചാൽ ശരിയാവുമോ? അല്ല, മധുരം മാത്രം. വിവരമുള്ളവരാണെങ്കിൽ പറയും, ഞാൻ ഊണ് കഴിച്ച ശേഷം മധുരം കഴിച്ചോളാന്ന് പറയും, അല്ലെങ്കിൽ വിശപ്പ് പോവും, കേടുവന്നു പോവും വയറ്. ഊണ് കഴിച്ചിട്ട് ലീഷർലി ആയിട്ട് ഇരുന്ന് മധുരം കഴിക്കും. അതുപോലെ മുഖ്യമായ ആഹാരം, സ്റ്റേപ്പിൾ ഫുഡ്, അതിന് പ്രത്യേക രുചി ഇല്ലെങ്കിലും രുചിയെ ചേർത്തോളൂ. രുചി ചേർക്കണത് ഈ സ്റ്റേപ്പിൾ ഫുഡ് ഉള്ളിൽ പോവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ ജ്ഞാനത്തിന്റെ കൂടെ അല്പം ഭക്തിയും യോഗവും ഒക്കെ ചേർത്തോളുക, ചേർത്തിട്ട് രുചി ഉണ്ടാക്കി കഴിച്ചോളാം. പക്ഷേ ഇതിനെ മാറ്റി നിർത്തിയിട്ട്, ചോറ് മാറ്റി നിർത്തിയിട്ട് പായസമോ ലഡുവോ ജിലേബിയോ കഴിച്ചാൽ വയറ് കേട് വരും. അതുപോലെ ജ്ഞാനത്തിനെ മാറ്റി നിർത്തിയിട്ട് കുറെ വികാരങ്ങൾ മാത്രം നമ്മൾ ആശ്രയിച്ചു നിന്നാൽ മനസ്സ് കേടുവരും, ബുദ്ധി കേടുവരും, ഞരമ്പുകളൊക്കെ തളർന്നു പോകും. അവസാനം ഈശ്വരൻ ചതിച്ചു എന്നുള്ള ഒരു അപചാരം ഈശ്വരന്റെ മേലെയും വെച്ചിട്ട് ജീവിതത്തില് അവസാനം അടങ്ങി ഒതുങ്ങേണ്ടി വരും. അതുകൊണ്ട് രുചിയില്ലാത്ത നിർഗുണമായ വേദാന്തത്തിനെ സ്വീകരിച്ചാൽ ജീവിതം മുഴുവൻ രുചികരം, എല്ലാത്തിനും അത് രുചി കൊടുക്കും. അപ്പോ നമുക്ക് മനസ്സിലാവും അതിന് അതീന്ദ്രിയമായ ഒരു രുചി ഉണ്ടെന്ന്. നമ്മളുടെ രുചിയൊക്കെ മാനസിക രുചിയാണ്. മാനസികമായി ഒന്ന് രുചിക്കണില്ലെങ്കിൽ അതിന് രുചിയില്ല എന്ന് ഉടനെ നമ്മൾ പേര് പറയും. നമുക്കറിയണ രുചി അതിൽ കാണാനില്ലാത്തതുകൊണ്ട് അതിന് രുചിയില്ല എന്ന് പറയും. മനസ്സിനെ മാറ്റി നിർത്തി രുചിക്കാൻ കഴിയുമെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു രുചി, ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു സുഖം, ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു ശാശ്വത രക്ഷാസ്ഥാനം, അതാണ് ഈ ആത്മവിദ്യ. ഇത് കിട്ടും. ഇത് നമുക്ക് തികച്ചും, നമ്മളുടെ ശരീരം നമ്മളെ ചതിക്കും, അവസാനം മരിച്ചു പോകേണ്ടി വരും, അല്ലെങ്കിൽ വ്യാധി പിടിക്കും. പക്ഷെ ഈ വിദ്യ ചതിക്കില്ല. മനസ്സ് ചതിക്കും, ഓരോ ക്ഷണവും ചതിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഈ ബ്രഹ്മവിദ്യ ചതിക്കില്ല. ബുദ്ധി ചതിക്കും, അച്ഛൻ അമ്മ ഒക്കെ ചതിക്കും. ഏത് വിധത്തിലെന്ന് വെച്ചാൽ അവരൊക്കെ ഒരു കാലത്ത് നമ്മളെ വിട്ടിട്ട് പോകും, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വിഷമം വരുമ്പോൾ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ബാങ്കിലിട്ടിരിക്കണ പണമൊക്കെ ചതിക്കും, ഗവൺമെന്റ് ചതിക്കും, പ്രകൃതി ചതിക്കും, ഈശ്വരൻ പുറത്തെവിടെങ്കിലും ആണെന്ന് വിശ്വസിച്ചാൽ അതും ചതിക്കും. ചതിക്കാത്ത ഒരേ ഒരു വസ്തുവേ ഉള്ളൂ ഈ ബോധവസ്തു. അനുസ്യൂതം എന്നിൽ ഞാനായിട്ടുള്ള വസ്തു, ഒരിക്കലും നഷ്ടപ്പെടാത്ത വസ്തു, അതിനെ ഒരിക്കൽ കണ്ടാ മതി. കാണുക എന്ന് വെച്ചാൽ സൂക്ഷ്മ ബുദ്ധി കൊണ്ട് അതിലിരിക്കുക. സ്വാത്മസംസ്ഥിതി ഹി സ്വാത്മദർശനം. അതിലൊന്ന് ഇരുന്നാൽ, അതായിട്ട് തന്നെ അറിഞ്ഞാൽ, ഇതിനെയൊക്കെ മാറ്റി നിർത്തി അതാണ് താനെന്നറിഞ്ഞാൽ, തത്ര ആത്മബുദ്ധിം ദൃഢീകൃത്യ. ആചാര്യസ്വാമികൾ പറയുന്നത് അങ്ങനെയാണ്. ആ സാക്ഷിയെ ആത്മബുദ്ധിയോടുകൂടെ കണ്ടാൽ പിന്നെ വ്യവഹാരത്തിൽ എന്ത് കളിച്ചാലും എന്തൊക്കെ തന്നെ ചെയ്താലും നമ്മള് ഉള്ളില്. രാമകൃഷ്ണ പരമഹംസരുടെ മനോഹരമായൊരു ഉദാഹരണം, ഒരാള് ഒരു പൂരം കാണാൻ പോയി. പൂരം കാണാൻ പോയപ്പോ ആദ്യം തന്നെ ഒരു ലോഡ്ജ് എടുത്തിട്ട് തന്റെ ബാഗും വെയിറ്റും ഒക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടാണ് സ്വസ്ഥമായിട്ട് പൂരം കാണാൻ വരുന്നത്. മറ്റൊരാള് ഈ ലഗേജൊക്കെ തലയിൽ ചുമന്നുകൊണ്ട് പൂരം കാണാൻ നടക്കുകയാണ്. അയാൾക്ക് എത്ര വിഷമം, നടക്കും തോറും ക്ഷീണിക്കും, വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇത് അവിടെ കൊണ്ട് വെച്ച ആൾക്ക് ക്ഷീണമേയില്ല, സ്വസ്ഥം. അതുപോലെ ഈ ശാശ്വതമായ അഭയസ്ഥാനത്തിന്, അഹങ്കാരലേശൂന്യമായ സ്വാത്മസ്ഥിതിയെ, ആ ചിദാകാശത്തിനെ അല്പമൊന്ന് ഹൃദയത്തിൽ കണ്ടാൽ അതാണ് ഞാൻ, ആ വസ്തുവാണ് ഞാൻ എന്നറിഞ്ഞാൽ എനിക്ക് മരണമില്ല, എനിക്ക് ജനനമില്ല. എനിക്ക് മരണം ജനനമില്ല എന്ന് മാത്രമല്ല, ഇവിടെ ആർക്കും ജനനവുമില്ല മരണവുമില്ല. ഇവിടെ ഒന്നിനും ജനിക്കാനോ മരിക്കാനോ സാധിക്കണില്ല. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കണേയില്ല. അനന്തമായ ചിദാകാശ സമുദ്രത്തില് എത്രയോ അലകളും കുമളകളും പൊന്തുണു നിൽക്കണു, അസ്തമിക്കണു. സമുദ്രത്തിന് ഒരു മാറ്റവും വരാതെ നിൽക്കണു. ആ സമുദ്രമാണ് ഞാൻ.
3: ഓം നമശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
4: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, spiritual discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
5: നൈഷ്ഠിക ബ്രഹ്മചര്യയെ സംബന്ധിച്ചിടത്തോളം അഭൂതമാണോ ഭൂതമാണോ? ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം അഭൂതമാണോ? ഭൂതം എന്ന് വെച്ചാൽ പരിശുദ്ധം, പവിത്രം, പരമപരിശുദ്ധമാണ് ബ്രഹ്മചാരി. ഗൃഹസ്ഥൻ അങ്ങനെയല്ല. ഇത് ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. സ്ത്രീശൂദ്രന്മാരുടെയൊക്കെ കാര്യം പറയുമ്പോൾ തന്നെ ഗൃഹസ്ഥന്റെ കാര്യം പറയുമ്പോഴും പറയും, അഭൂതന്മാരാണ് അവര്. അവർക്കൊരിക്കലും പരിശുദ്ധരാകാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ശത്രുമിത്ര സംയോഗ നിമിത്തോ ഹി തേഷാം രാഗദ്വേഷോ. അവർക്ക് ശത്രുമിത്ര സംയോഗമുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് രാഗദ്വേഷങ്ങളുണ്ട്. ലോകത്ത് ജീവിക്കുകയല്ലേ. അപ്പോ അവർക്ക് ധനം സമ്പാദിക്കണം, ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം, ഇതൊക്കെ ചെയ്യേണ്ടി വരുമ്പോ അവർക്ക് രാഗദ്വേഷങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് ബ്രഹ്മചാരിക്ക് ഉണ്ടാകത്തില്ല. ഇന്നത്തെ ബ്രഹ്മചാരിയുടെ കാര്യമെന്ന് പറയുന്നത് പഴയ ബ്രഹ്മചാരിയുടെ കാര്യം. ഇന്നത്തെ ബ്രഹ്മചാരികൾക്ക് രാഗദ്വേഷങ്ങൾ ഉണ്ടാവും. ശങ്കരാചാര്യന്റെ കുറ്റമല്ല, ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത, ചുറ്റുപാടുകൾ. അന്നങ്ങനെയായിരുന്നില്ല. അന്ന് നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ കാര്യം പറയുകയാണ്. ഗുരുകുലത്തിൽ എന്ത് ചെയ്യുന്നു? അവർ ആയുസ്സിനെ ക്ഷയിപ്പിക്കുന്നു. ഗുരുകുലത്തിൽ മറ്റൊന്നിനും വേണ്ടിയിട്ടില്ല. അവർക്കൊരു അനുഷ്ഠാനം ഉള്ളു. എന്താണ് ആ ബ്രഹ്മചാരി അനുഷ്ഠാനം? ആ കാലത്തെ കാര്യം പറയുകയാണ്, പഴയ കാലത്ത്. അവിടെ അവർക്ക് പിന്നെ വേറൊന്നും പ്രോജക്റ്റുകളൊന്നും ഇല്ല അവർക്ക് ചെയ്യാൻ. അതുകൊണ്ട് രാഗദ്വേഷങ്ങൾക്കൊന്നും അവസരമില്ല. ഇന്നത്തെ ബ്രഹ്മചാരികൾക്ക് അത് മനസ്സിലാകത്തില്ല. ഞാൻ പറയുന്ന ഒരു കാര്യവും മനസ്സിലാകത്തില്ല. അത് മാത്രമല്ല, രണ്ട് രണ്ട് കാര്യങ്ങളാണ്. അതുപോലെ ഇത് ഗൃഹസ്ഥന് വേണ്ടി മാത്രം പറയുകയാണ്, ശത്രുമിത്ര സംയോഗ നിമിത്തവും. ബ്രഹ്മചാരിക്ക് സന്യാസിക്കും എല്ലാം സമമാണ്, ശത്രുമിത്ര സംയോഗം ഉണ്ടാവും, അതുകൊണ്ട് രാഗദ്വേഷങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞ അപൂത്ത, അവർ പരിശുദ്ധരല്ല. ഇന്നത്തെ ലോകത്ത് ആർക്കും പരിശുദ്ധി എന്ന് പറയുന്ന എളുപ്പമല്ല. തഥാ ധർമാധർമ്മവും ഹിംസ അനുഗ്രഹ നിമിത്തവും. ധർമാധർമ്മങ്ങൾ ഹിംസ കൊണ്ടുവരുന്ന അധർമ്മം, അനുഗ്രഹം കൊണ്ടുവരുന്ന ധർമ്മം, ഇതും ഉണ്ടാവും ഗൃഹസ്ഥന്മാർക്ക്. ഹിംസ എന്ന് പറയുന്നത് എന്താണ്? അവർ യാഗം തന്നെ ചെയ്യുന്നു, അതിൽ ഹിംസ വരുന്നു. മനക്കായങ്ങൾ കൊണ്ടുള്ള പ്രവൃത്തികൾ, ധർമാർത്ഥ കാമങ്ങളെ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ ഹിംസയുണ്ടാവും. ഹിംസ മാത്രമല്ല, അനുഗ്രഹവും ഉണ്ടാവും. അവർ ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരമാണ്. ഇന്നത്തെ ബ്രഹ്മചാരിക്കും സന്യാസിക്കും ഒക്കെ ഇത് തന്നെ അവസ്ഥ. അവരെന്താണ്? ഹിംസയും അനുഗ്രഹവും ഉണ്ട്. ലോകത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അനുഗ്രഹമാണ്, അതുകൊണ്ട് പുണ്യം ഉണ്ടാവും. അത് ചെയ്യുമ്പോൾ തന്നെ ഹിംസ ഒഴിവാക്കാനും പറ്റത്തില്ല, കുറെ ഹിംസകളും വന്ന് ചേരും, അതുകൊണ്ട് പാപവും വരും. ഇത് രണ്ടും കൂടെ കൂടി ചേരും. ഇത് ഗൃഹസ്ഥന് മാത്രമായിരുന്നു ഒരു കാലത്ത്, ബ്രഹ്മചാരിക്ക് അതുണ്ടായിരുന്നില്ല. അത് വേറൊരു കാലം. കാരണം എന്തെങ്കിലും കർത്തവ്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം ഉണ്ടാവും. അന്ന് കർത്തവ്യമൊന്നുമില്ല, കേവലം ആശ്രമധർമ്മത്തെ പാലിക്കുക, ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പരിപാടിയുള്ളൂ. ഇന്നങ്ങനെയല്ല, ഇന്ന് കാലം മാറി, കർത്തവ്യങ്ങൾ ഒരുപാട് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഹിംസാനുഗ്രഹം രണ്ടും ഉണ്ടാവും, അതുകൊണ്ട് പുണ്യപാപങ്ങളുണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പരിശുദ്ധി നഷ്ടപ്പെടും. അപൂതാഹിക്കേ. അതുകൊണ്ട് ഇന്നത്തെ സന്യാസിമാരും ബ്രഹ്മചാരിമാരും ഒന്നും പരിശുദ്ധരല്ല. ആർക്കും പ്രയാസം തോന്നരുത്, ഉള്ള കാര്യമോ പരമാർത്ഥമാണ്. വ്യവഹാരത്തിൽ പരിശുദ്ധി നേടാൻ പറ്റത്തില്ല. വ്യവഹാരത്തിൽ നിൽക്കുന്നു, ഇത് രണ്ടും ഉണ്ടാവും. അന്ന് വ്യവഹാരമില്ല, വ്യവഹാരമില്ലാത്തവരെ കുറിച്ചാണ് പറയുന്നു. അപ്പോ അവിടെ വരും ഹിംസ, അനുദ, മായ, അബ്രഹ്മചര്യ, അതിജ, ബഹു അശുദ്ധി കാരണം, അപരിഹാര്യം തേഷാം. ഗൃഹസ്ഥനെ കുറിച്ച് പറയുകയാണ്, ഹിംസ വരും, വരാതിരിക്കാൻ പറ്റും. അനർദ്ധം അതും വരും, കള്ളം പറയാതിരിക്കാൻ പറ്റും ഗൃഹസ്ഥന്, പറ്റത്തില്ല. കാരണം എന്തെങ്കിലും കർമ്മങ്ങൾ ഇതൊക്കെ വരുമ്പോൾ അവിടെ കള്ളം പറയേണ്ടി വരും. ധർമ്മങ്ങൾ വരുമ്പോൾ ധർമ്മത്തിൽ തന്നെ കള്ളം പറയേണ്ടി വരും. ഗൃഹസ്ഥനെ കുറിച്ച് പറയുന്നവർക്ക് ഹിംസയുണ്ട്, അനർത്ഥമുണ്ട്. ഇന്ന് സന്യാസിക്കും ബ്രഹ്മചാരിക്കുമൊക്കെ ഇതുണ്ട്, അനർത്ഥമുണ്ട്. അസത്യം പറയാത്ത ആരാണോ, വ്യവഹാരത്തിന് വരുമ്പോൾ അസത്യം പറയേണ്ടി വരും. സമാധാനമുണ്ട്, കൃഷ്ണനും പണ്ട് കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കുഴപ്പമില്ല. ഇന്നൊരു സമാധാനപ്പെടുന്നുള്ളല്ല, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ ദോഷം വരും. മായ, വഞ്ചന, അതും വരും. ഗൃഹസ്ഥന് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല, തന്നെ വഞ്ചിക്കേണ്ടി വരും, ഭാര്യയും മക്കളെയൊക്കെ വഞ്ചിക്കേണ്ടി വരും, ലോകരെ വഞ്ചിക്കേണ്ടി വരും, അത് വരും. ഇന്നത്തെ സന്യാസിമാർക്കും ബ്രഹ്മചാരിക്കും അവർക്കൊക്കെ ഇത് ചെയ്യേണ്ടി വരും. വ്യവഹാരങ്ങളിൽ വരുമ്പോഴത്തേക്ക് പല കാര്യങ്ങളിലും മായ പ്രയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ വ്യവഹാരം സാധ്യമല്ലാതെ. അബ്രഹ്മചര്യാദി, അബ്രഹ്മചര്യം ഗൃഹസ്ഥനങ്ങനെ ബ്രഹ്മചര്യം സാധ്യമല്ല. മനസ്സ്, വാക്ക്, ശരീരം കൊണ്ട് പൂർണ്ണമായ ബ്രഹ്മചര്യം ഗൃഹസ്ഥന് സാധ്യമല്ല. അബ്രഹ്മചര്യം. ഇത് ബഹുവശുദ്ധി കാരണം, ഇത്രയല്ല ഇനിയുമുണ്ട് ഒരുപാട് കാര്യം പറഞ്ഞു. ബഹുവശുദ്ധി കാരണം അപരിഹാര്യമെന്ന് വെച്ചാൽ ഒഴിവാക്കാൻ പറ്റത്തില്ല. മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഇതെല്ലാം. ഗ്രഹസ്ഥൻ മനഃപൂർവ്വം മായാവിയും കള്ളനും എന്ന് പറയുന്നുണ്ട്. ആ പരിഹാര്യം ഒഴിവാക്കാൻ പറ്റത്തില്ല. സാഹചര്യങ്ങൾ അതാണ്, അയാളുടെ ജീവിത ധർമ്മം അതാണ്. ഭാര്യയും മക്കളെയൊക്കെ സംരക്ഷിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അശുദ്ധിയുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. അല്ലാതാരാ ഇത് ഇത്രയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് ബ്രഹ്മചര്യം അല്ലെങ്കിൽ സന്യാസം പണ്ട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് പരിവ്രജനം മാനപ്രസ്ഥം. എന്നാ ഗൃഹസ്ഥധർമ്മത്തിൽ ഇരുന്നു കൊണ്ട് ഇത് പാലിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് ആ ധർമ്മത്തെ തന്നെ ഉപേക്ഷിക്കുക, വ്യവഹാരത്തെ തന്നെ ഉപേക്ഷിക്കുക. അശുദ്ധിക്ക് കാരണമായിരിക്കുന്നു. ഇപ്പൊ വ്യവഹാരത്തിൽ നിൽക്കുക, താൻ ശുദ്ധനാണെന്ന് പറയുക, ആർക്ക് സാധ്യമല്ല. ബ്രഹ്മചാരിക്കോ അല്ലെങ്കിൽ സന്യാസിക്കോ ഒന്നും സാധ്യം. അശുദ്ധി വന്നു ചേരും. അപരിഹാര്യം ഒഴിവാക്കാൻ വയ്യാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് ക്ലേശ. അങ്ങനെ അശുദ്ധരായിരിക്കുന്നവര്, ഗൃഹസ്ഥധർമ്മത്തിലിരുന്നുകൊണ്ട് അശുദ്ധരായിരിക്കുന്നവർക്ക് എങ്ങനെയാണ് ഇവർക്ക് ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നത്? അപ്പൊ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ രക്ഷയില്ലേ? ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും സന്യാസിയും ആരും രക്ഷപ്പെടുന്നില്ലെന്നാണോ? അതിനാണ് നേരത്തെ പറഞ്ഞെന്താണ്, ആരാണോ ഗൃഹസ്ഥന്മാര് ഉപാസകരായി, സമണ ബ്രഹ്മ ഉപാസനയോ അല്ലെങ്കിൽ പഞ്ചാഗ്നി വിദ്യ പോലുള്ള ഉപാസന ചെയ്യുന്നവര്, അവർ ഉപാസനയുടെ ഫലമായിട്ട് അവർ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ ഗീതയിൽ ചർച്ച ചെയ്തത്. കേവലമായ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അത് അതിന്റെ ദോഷങ്ങളെല്ലാം വരും. കർമ്മം ചെയ്യും, ധർമാധർമ്മങ്ങൾ, ഹിംസ അനുഗ്രഹ നിമിത്തമായിട്ടുള്ള ഒരു രാഗദ്വേഷങ്ങൾ, ഒരു അശുദ്ധി കാരണമാണ് കർമ്മം. അവിടെ പറഞ്ഞു എന്താണത്, കർമ്മയോഗമായി ചെയ്താൽ പാപം നൈവം അവാപ്സ്യസി, നിന്നെ പാപത്തെ പാപം പ്രാപിക്കുന്നില്ല. ഇവിടെ കർമ്മമൊന്നും കർമ്മയോഗമൊന്നും പറഞ്ഞു, ഇവിടെ കർമ്മമൊന്നും ഉപാസനയെന്നും പറയുന്നു. ഈ കർമ്മവും ഉപാസനയും, ഇവിടുത്തെ കർമ്മ ഉപാസനയാണ് ഗീതയിൽ വന്നപ്പോൾ അത് കർമ്മവും കർമ്മയോഗവുമായി മാറിയത്. ചെറിയ വ്യത്യാസം, കാലം കൊണ്ട് വന്ന വ്യത്യാസം അതാണ് ഭഗവാൻ പറഞ്ഞത്. ഏവം പരമ്പരാപ്രാപ്തം ഇവം രാജർഷയോ വിദഹു എന്ന് പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ രണ്ടും ഒരേപോലെയാണെന്ന് പറയാൻ വയ്യ. ഒന്ന് പറയുന്നത് വൈദികം, മറ്റൊന്ന് പറയുന്നത് സ്മാർത്ഥം. ഇപ്പൊ നമ്മൾ കർമ്മം ചെയ്യുന്നവരൊന്നും കർമ്മയോഗികളല്ല എന്നന്ന് ഞാൻ പറഞ്ഞപ്പോ എന്നെ ചാടി കളിക്കാൻ വന്ന ആൾക്കാർ, അങ്ങനെ ശരിയാകും. എങ്ങനെ കർമ്മയോഗിയാകാതിരിക്കാൻ പറ്റും? അത് ഇതാണ് കാരണം. ഇവിടെ പറയുന്നതാണ് കാരണം എന്താണ്, ഗൃഹസ്ഥൻ തന്നെ ഉപാസനയോടുകൂടി ചേർന്ന് കഴിഞ്ഞാൽ അവന് ബ്രഹ്മലോകപ്രാപ്തി. അതേ ഗൃഹസ്ഥൻ തന്നെയാണ് കേവല കർമ്മങ്ങൾ ചെയ്യുന്നു, അവന് പിതൃലോകപ്രാപ്തി. പക്ഷെ അതൊരു ധർമ്മമാണ്. അവിടെ ചോദിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് അശുദ്ധികളൊക്കെ ഉള്ള ഒരാളിനെങ്ങനെ പിതൃലോകത്ത് പ്രാപിക്കും? കാരണം അത് അപരിഹാര്യം. ഗൃഹസ്ഥം മനഃപൂർവ്വം ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നില്ല, ഒഴിവാക്കാൻ വയ്യാത്തതുകൊണ്ട് അത് വരുന്നു. അപ്പൊ ഇന്ന് ബ്രഹ്മചാരി സന്യാസി ഒക്കെ മനഃപൂർവ്വം അശുദ്ധിയെ ഉണ്ടാക്കുന്നു എന്നല്ല പറയുന്നത്, അപരിഹാര്യമായി തീർന്നു അതല്ല. അപ്പൊ അത് വരുന്നു, അതിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് മറ്റു ഉപാസനകളും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത്, അപരിഹാര്യമായ കാര്യങ്ങൾ. അതോ അപൂതാഹ, അതുകൊണ്ട് ഗൃഹസ്ഥൻ പരിശുദ്ധനല്ല. അപ്പൊ ഇതിനുള്ള കുറുക്കു വഴിയാണ് പണ്ട് പറഞ്ഞ നൈഷ്ഠിക ബ്രഹ്മചര്യമുണ്ട്. ആ ധർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നില്ല, വ്യവഹാരത്തിലേക്ക് വരുന്നില്ല, ധർമാർത്ഥകാമങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അതിനുവേണ്ടിയിട്ട് ഒരു ആശ്രമത്തെ വച്ച് സ്മൃതിയുടെ ഈ ആശ്രമധർമ്മത്തെ മാത്രം പരിഗണിക്കുക മാത്രം. ഇപ്പൊ ഗുരുകുലത്തിൽ താമസിച്ച് തന്നെ എന്താണ് ആയുസിനെ ക്ഷമിപ്പിക്കുന്നത്? ഒരു ധർമ്മം മാത്രം ചെയ്യുന്നു. അപ്പൊ ദോഷങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. അന്നത്തെ ഗുരുകുലത്തിന്റെ കാര്യം പറയണം. ഇന്നത്തെ ഗുരുകുലത്തിൽ പാരയുണ്ട്, അവിടെ ദോഷങ്ങൾ ഒരു അന്ന് അതല്ല, അന്തരീക്ഷം വേറെയാണ്. അപൂതാഹ അപൂതമാണ്, ഗൃഹസ്ഥൻ പരിശുദ്ധനല്ല. അപൂതത്വ എന്ന ഉത്തരേണ പഥാഗമന, അതുകൊണ്ട് തന്നെ അവർ പരിശുദ്ധിയില്ല. അതുകൊണ്ടവർക്ക് ഉത്തരേണ പഥ ഗമനം അവർക്ക് ഉത്തരേണ മാർഗത്തിലൂടെയുള്ള ഗതിയില്ല. അപ്പൊ അപൂതന്മാരാണെങ്കിലും പിന്നെ എന്തുകൊണ്ട് പോകാൻ കഴിയുന്നു? ഈ ഉപാസനയുടെ ബലം കൊണ്ട്.

കർത്തവ്യമല്ല, ധർമാർത്ഥ കാമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയില്ല. സഹനം സർവദുഃഖാണ്. അങ്ങനെ ജീവിക്കുന്നവർ, അങ്ങനെ ജീവിക്കുന്നവരല്ല, അങ്ങനെ ജീവിച്ചിരുന്നവരെന്ന് പറയുന്നു. അങ്ങനെ ജീവിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇന്നും അങ്ങനെ ആരെങ്കിലും ജീവിക്കുന്നു നമ്മൾ ധരിച്ചു. ശുദ്ധാത്മാന, അവർ ശുദ്ധാത്മാക്കളാണ്. ഈ തരേ, അതാണ് നേരത്തെ പറഞ്ഞ നൈഷ്ഠിക ബ്രഹ്മചാരികൾ, പരിപാലകന്മാര്, ശത്രുമിത്ര രാഗദ്വേഷാദി പരിഹാര. ശത്രുമിത്ര രാഗദ്വേഷാദികൾ അവർ ഒഴിവാക്കുന്നു. എങ്ങനെ ഒഴിവാക്കുന്നു? ആ അവരുടെ ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു, നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ സ്വീകരിച്ചിരിക്കുന്നു. വിരജസഹ, അവര് പാപങ്ങളില്ല, ദോഷങ്ങളില്ല. തേഷാം യുക്ത ഉത്തര പന്ഥ, അവർക്ക് ഉത്തരായണ മാർഗത്തിലൂടെയുള്ള ഗമനമുണ്ട്. അവർക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, വേറെ ഒരു ഉപാസനയുടെ ആവശ്യമില്ല, ധർമ്മത്തെ മാത്രം പാലിച്ചാൽ മതി. തഥാ ച പൗരാണികാഹ, പുരാണത്തിനും പറയുന്നു, ഏതോ പുരാണത്തിൽ ഏതാണെന്നറിയില്ല, ഭാഷ്യകാരൻ ആ പുരാണത്തോടെ ഉദ്ധരിക്കുന്നു. യേ പ്രജാം ഈശ്വരേ ധീരാ തേ ശ്മശാനാനിഭേജിരേ, ഏ പ്രജാം നേശിരേ ധീരാ തേ മൃതത്വം ഹി ഭേജിരേ ഇത്യാഹു. ഏ പ്രജാം ഈശ്വരേ അധീരാഹ, ആരാണോ പ്രജകളെ ആഗ്രഹിക്കുന്നത് എന്നുവെച്ചാൽ ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുന്നത്, ഈശ്വരേ അധീരാഹ, അവര് ധീരന്മാരല്ല എന്നുവെച്ചാൽ സ്വന്തം ആഗ്രഹത്തെ ത്യജിക്കുന്നതിനുള്ള ധൈര്യം അവർക്കില്ല. ആഗ്രഹം ഉണ്ടാകാത്തതുകൊണ്ടല്ല, ആഗ്രഹത്തെ അവർ ഉപേക്ഷിക്കുന്നു. അതാണ് ധീരന്മാർ, അവർ ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുന്നില്ല. മറിച്ചാണെങ്കിലോ അധീരാഹ, ധീരതയില്ലാത്തവർ, ധൈര്യം എന്ന് പറയുന്നത് അതാണ്. പ്രജാകാമം അതിന് ഉപേക്ഷിക്കുന്നതെന്ന് ആ ധീരത. തേ ശ്മശാനാനി ഭേജരേ, അവർ ശ്മശാനത്തെ പ്രാപിക്കുന്നു. ശ്മശാനത്തെ പ്രാപിക്കുന്നു വെച്ചാൽ അവർ സ്വാഭാവികമായിട്ട് മരിക്കുന്നു. ആ മരിച്ചിട്ട് അവർക്ക് ഊർധ്വഗതി ഉണ്ടാകുന്നില്ല, ജീവനും ഊർധ്വലോകങ്ങളെയും പ്രാപിക്കുന്നില്ല. അവർ അധീരന്മാരായി മരിക്കുന്നു, കാമത്തിനടിമപ്പെട്ട് ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിച്ചവരും മരിക്കുന്നു. കാമാധീനമായി പോകുന്നു അവരുടെ മനസ്സ്. ഏ പ്രജാം നേശിരെ, ആരാണോ പ്രജയെ ആഗ്രഹിക്കാത്തത്, കാമത്തിന് ത്യജിക്കുന്നത്, അതിന് അടിമപ്പെടാത്തത്, ധീരാഹ, അവര് ധീരന്മാരാണ്. ധീരന്മാർക്ക് വിവേകികളെന്ന് അർത്ഥമുണ്ട്, അവര് വിവേകികളാണോ. തേ അമൃതത്വം ഹി ഭേജിരെ, അവർ അതുകൊണ്ട് തന്നെ അമൃതത്വത്തെ പ്രാപിക്കുന്നു, മോക്ഷത്തെ. ഇവിടെ പറയുന്നത് ആപേക്ഷികമായ അമൃതത്വമാണെന്ന് അടുത്ത് പറയും. സദ്യം മുക്തിയല്ല, മരണശേഷം അവർക്ക് അന്ത്യകർമ്മം ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ ജീവൻ ഊർധ്വലോകത്തെ പ്രാപിക്കുന്നു, ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. എന്ന് പുരാണത്തിലും പറയുന്നു. ഇത്തം വിധം ഗൃഹസ്ഥാനാം അരണ്യവാസനാഞ്ച സമാനമാർഗത്തി അമൃത്വഫലേച്ച സതി അരണ്യവാസിനാം വിദ്യാലയത്തേക്കും പ്രാപ്തം. ഇത്തം വിധം ഗൃഹസ്ഥാനം, ഇങ്ങനെയുള്ള ഗൃഹസ്ഥന്മാർ അരണ്യവാസിനാം. അവിടെ ഉദ്ദേശിക്കുന്നത് അരണ്യവാസികൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പരിപ്രാജകനും മാനപ്രസ്ഥനും സമാന മാർഗത്തെ, അവരെല്ലാം ഒരു വഴിയിലാണ് പോകുന്നത്. അമൃതത്വ ഫലേച്ച, ഫലവും ഒന്നും അമൃതത്വം, ബ്രഹ്മലോക പ്രത്യാണ അമൃതത്വം. സതി അരണ്യവാസന വിദ്യ ആനർത്ഥിക്കും പ്രാപ്തി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അരണ്യവാസികൾക്ക് വിദ്യയുടെ ആവശ്യമില്ലെന്ന്, ഉപാസന വിദ്യ എന്ന് വെച്ചാൽ ഉപാസന. ഒരു വർഷം പറയുകയാണ്, ഗൃഹസ്ഥന് വിദ്യ കൂടിയേ തീരും ഉപാസന. ബ്രഹ്മചാരിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഥാജ ശ്രുതി വിരോധ, അങ്ങനെ ഒന്നാം എന്താ കുഴപ്പം? ശ്രുതിയിൽ
യുക്തിവിരോധം.

0: ന തത്ര ദക്ഷിണായാന്തി ന അവിദ്വാംസ തപസ്സിനഹ. ശ്രുതി പറയുന്നു, ഉപാസനയില്ലാത്ത തപസ്സികൾ അവർ ഉത്തരായണ മാർഗത്തെ പ്രാപിക്കുന്നില്ല, അവർ ദക്ഷിണായ മാർഗത്തിലൂടെ പോകുന്നു എന്ന് പറയുന്നു. അവിടെ പ്രത്യേകം പറയുന്നു ന അവിദ്വാംസ തപസ്സിനഹ. തപസ്സികൾ തന്നെ പക്ഷെ ഉപാസനയില്ല, ഇല്ലെങ്കിൽ അവർ ഉത്തരായണ മാർഗത്തെ പ്രാപിക്കുന്നില്ല എന്ന് ശ്രുതി എന്ന് പറയുന്നു. അതിന് വിരോധം വരും. ഇവിടെ എന്താ പറയുന്നത്? ഉപാസന ചെയ്യുന്നവനും ചെയ്യാത്തവനും ഉത്തരായണ മാർഗത്തെ പ്രാപിക്കുന്നു, ശ്രുതിക്ക് വിരോധം വരുമെന്നാണ്. സ ഏനും അവിദ്യതോന ഭുനക്തി, ഇങ്ങനെ ഉപാസന ചെയ്യാത്തവൻ ആ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നില്ല എന്നെല്ലാം പറയുന്നു. അപ്പൊ നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് ഉപാസന കൂടാതെ ബ്രഹ്മലോകത്തെ പ്രാപിക്കാമെന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ പറയുന്ന അതല്ല സിദ്ധാന്തം പറയുന്നു. ആ ഭൂത സമ്പളവസ്ഥാനസ്യ അമൃതത്വനുപേക്ഷിതത്വ തത്ര വിമുക്തം പൗരാണികേഹി. ഇത് വായുപുരാണത്തിന് മറ്റു പറഞ്ഞാണ്, ആ ഭൂത സമ്പളവും സ്ഥാനം അമൃതത്വം ഹി ഭാഷ്യത. ആ ഭൂത സമ്പളവും സ്ഥാനം പ്രളയത്തിൽ ഇതെല്ലാം ലയിക്കുന്ന സ്ഥാനം അതാണ് ബ്രഹ്മലോകം. അമൃതത്വം എന്ന് പറയുന്നത് ഉപാസകന്മാരുടെ അമൃതത്വം എന്ന് പറയുന്നത് ബ്രഹ്മലോകപ്രാപ്തിയാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആത്യന്തികം അമൃതം തദപേക്ഷയാ ന തത്ര ദക്ഷിണായാന്തി ന ഏവം അവിദ്യതോ ന ഭുനക്തിയാശ്രിതയാരോധ. വാ പരമ മോക്ഷം ആത്യന്തികം അമൃതം, അതിനപേക്ഷിച്ചാണ് പറയുന്നത് അവിടെ ഉപാസനയില്ലാത്തവൻ എത്തിച്ചേരുന്നില്ല, ഉപാസനയില്ലാത്തവൻ അതിനനുഭവിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. ഉപാസകൻ എത്തിച്ചേരുന്ന ഒരു സ്ഥലമുണ്ട്, അത് ബ്രഹ്മലോകമാണ്. അതല്ല ആത്യന്തികമായ മോക്ഷം, അത് ഉപാസനയുടെ ഫലമല്ലെന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ശ്രുതിയുമായിട്ട് വിരോധമില്ല.
1: Om Namah Shivaya. You're listening to Shaivam.org radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, spiritual discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
0: ഉപാസകൻ എത്തിച്ചേരുന്ന എവിടെയാണെന്നുള്ളതാണ് ഇപ്പൊ ചർച്ച. പറയുന്നു ബ്രഹ്മലോകത്തെ പ്രാപിക്കും, അതാണോ മോക്ഷം? പറയുന്നു അതല്ല. അനുഭാഷ്യകാരൻ പറയുന്നു ഉത്തരായണ മാർഗത്തിലൂടെ സഞ്ചരിക്കണോ മോക്ഷത്തിന് വേണ്ട, അതാ പറയുന്നു. ദക്ഷിണായന മാർഗത്തിലൂടെ ചെന്ന് ചേരുന്ന സ്ഥലം പിതൃലോകമാണ്, ഉത്തരായണ മാർഗത്തിലൂടെ ചെന്ന് ചേരുന്ന സ്ഥലം സത്യലോകമാണ്, ബ്രഹ്മലോകമാണ്. പിതൃലോകം മോക്ഷമല്ല എന്ന് പറഞ്ഞു. ബ്രഹ്മലോകം മോക്ഷമാണോ? അതുമല്ല. പിന്നെ എന്തുകൊണ്ട് അതിന് അമൃതം എന്ന് പറഞ്ഞത്? ആപേക്ഷികമായ അമൃതത്വമാണ്. അവിടെ പ്രാപിക്കണമെങ്കിൽ ഉത്തരായണ മാർഗത്തിലൂടെ സഞ്ചരിക്കണമെന്നാണ് പറഞ്ഞത്. പരമമായ മോക്ഷമാണെങ്കിലോ അവിടുന്ന് തിരിച്ചു വരുന്നില്ല. എന്നുവച്ച പുനരാവർത്തം തൈതി ഇമം മാനവം ആവർത്തം നാവർത്തം തൈത്തി അതിശ്രുതി വിരോധിച്ച് ബ്രഹ്മലോകത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ അത് ആപേക്ഷികമായ മോക്ഷം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? എന്ന് പറഞ്ഞാൽ അവിടെ പൂർണ്ണമായി മോക്ഷത്തെ പ്രാപിക്കുന്നില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? കാരണം ബ്രഹ്മലോകത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നുവച്ച പുനരാവർത്തം തേ ഇമം മാനവം ആവർത്തം, ഈ മനുഷ്യലോകത്തിലേക്ക് അവൻ തിരിച്ചു വരുന്നില്ല. ആവർത്തം തേ ഇന്ന് ശ്രുതി പറയുന്നുണ്ടല്ലോ. പിന്നെ ബ്രഹ്മലോകപ്രാപ്തി എങ്ങനെ ആപേക്ഷിക മോക്ഷം എന്ന് പറയുന്നതാണ് ചോദ്യം. ഇമം മാനവമിതി വിശേഷണ തേഷാം ഇഹന പുനരാവർത്തിരസ്തി. ഇമം മാനവം എന്നാവർത്തന്ത എന്ന് പറഞ്ഞുകൊണ്ടെന്നാണ് അവർ ഇവിടേക്ക് തിരിച്ചു വരുന്നില്ലെന്നാണ്. ഈ ലോകത്തിലേക്ക് അവർ തിരിച്ചു വരുന്നില്ല. അവിടെ തന്നെ കഴിയും നടക്കും, കൽപ്പാന്തം വരെ അവിടെ തന്നെ കഴിയും എന്നാണ്. അതുകൊണ്ട് അത് മോക്ഷം എന്ന് പറയാൻ, സദ്യവും മുക്തിയല്ല, പിന്നെ അവിടെ കഴിയേണ്ടി വരുന്നല്ലോ. നഹി ഏകാന്തേ നൈവ നാവളത്തേരൻ ഇമം മാനവം ഹേദിജ വിശേഷണം ആനത്തകം സ്യാം. അവര് തിരിച്ചു വരത്തില്ല, അവര് നിത്യമുക്തരാണെങ്കിൽ പിന്നെ ഇവിടേക്ക് ഇമം മാനവം ആവർത്തകം, ഈ മനുഷ്യലോകത്തിലേക്ക് വരില്ല എന്നെന്തിനു പറയണം എന്നോ? എന്ന് വെച്ചാൽ ഇനി അടുത്തൊരു കൽപ്പത്തിൽ അവർ വേണ്ടി വന്നാൽ വീണ്ടും വരാം എന്ന് വരുന്നില്ലേ. ഇഹ പ്രത്യേകം പറയുന്നു, ഈ കൽപ്പത്തിൽ അവർ തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. മനസ്സിലാക്കാം, അത് പൂർണ്ണമായ ഒരു മുക്തിയല്ല. പറയുന്നു ചിലര് അവരുടെ ഉപാസനയ്ക്ക് അനുസരിച്ച് ചിലര് തിരിച്ചു വരുന്നില്ല, പക്ഷെ ചിലർ തിരിച്ചു വരും. ചിലർ ഈ കൽപ്പത്തിൽ തന്നെ തിരിച്ചു വരും, ചിലർ അങ്ങനെയുള്ള അടുത്ത കൽപ്പത്തിൽ തിരിച്ചു വരും. ഉപാസനയുടെ ഫലം വ്യത്യസ്തമാണ്, ഏകമല്ല, അനേകാന്തികമാണ്, ഏകാന്തികമല്ല. ജ്ഞാനഫലം ഏകാന്തികമാണ്, അവനെന്താണ് അവിടെ മുക്തി മാത്രം പറ്റുന്നത്. ജ്ഞാനം മുക്തി അവശ്യം നൽകുന്നു, ഉപാസന അങ്ങനെയല്ല. പലതരത്തിലാണ്, ചിലർ ഉപാസകന്മാർ പോകുന്നു, ബ്രഹ്മലോകത്തിൽ കഴിയുന്നു, അവിടെ നിന്ന് കുറച്ചു കാലം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ചിലരങ്ങനെയല്ല, അവിടെ കഴിയുന്നു, പ്രളയം വരെ അവിടെ കഴിയുന്നു. പ്രളയത്തിൽ കൽപ്പാന്ത്യത്തിൽ അവിടുത്തെ ഹിരണ്യഗർഭനോടൊപ്പം അവർ മുക്തിയെ പ്രാപിക്കുന്നു. ചിലരങ്ങനെയല്ല, അടുത്ത കൽപ്പത്തിൽ വീണ്ടും വരുന്നു. ഇതൊക്കെ സംഭവിക്കാം, മോക്ഷത്തിൽ അങ്ങനെയല്ല. ഇമം ആകൃതി മാത്രം ഉച്ചരീതി ചെയ്ത് ഇമം മാനവും ഇഹ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് കേവലം ശബ്ദം മാത്രമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപേക്ഷയൊന്നുമില്ല. അതിന്റെ താല്പര്യം എന്താണ്? അവർക്ക് പിന്നീട് ജന്മമില്ല, അവർ മുക്തരാണെന്നാണെങ്കിലോ ഒന്നാം. അനാവൃത്തി ശബ്ദേനൈവ നിത്യ അനാവൃത്തി അർത്ഥസ്യ പ്രതീതത്വ ആകൃതി കൽപ്പന അനുവർത്തിക്ക. ഇവിടെ ആവർത്തത്തെ എന്ന് പറഞ്ഞിരിക്കുന്നു, അവർ തിരിച്ചു വരുന്നില്ല. നിത്യ അനാവൃത്തി അർത്ഥസ്യ പ്രതീതത്വ, ആ അർത്ഥം കിട്ടുന്നത് കൊണ്ട് ആകൃതി കൽപ്പന അനുവർത്തിക്ക. കേവല ശബ്ദം മാത്രം പ്രയോഗിച്ചിരിക്കണം, അർത്ഥമില്ല എന്നൊന്നും പറയുന്നത് ശരിയല്ല. അത ഇമേദിജ വിശേഷണാർത്ഥ വത്വായ അന്യത്ര ആവൃത്തി കൽപ്പന. അതുകൊണ്ട് ഇവിടെ വരുന്നില്ല എന്ന് പറയാൻ മറ്റെവിടെ പോകുന്നു എന്ന് കൽപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം എന്താണോ, ആരായാലും ശരി, ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നത് ആത്യന്തികമായ മോക്ഷമല്ല, ശ്രേഷ്ഠമാണ്. ഈ ഭൂമിയിലെ ജീവിതത്തെ അപേക്ഷിച്ചത് ശ്രേഷ്ഠമാണ്, പക്ഷെ അത് ആത്യന്തികമായ മോക്ഷം അല്ല. പിന്നെന്താ മോക്ഷം? നജ സദ് ഏകമേവ അദ്വിതീയം ഇത്യേവം പ്രത്യേകത മൂർധന്യ നാട്യ അർച്ചരാദി മാർഗേണ ഗമനം. അതാണ് മുഖ്യമായ കാര്യം. നമ്മളൊരാള് മഹാത്മാവെന്ന് പറയുന്നതന്നെ എന്തുകൊണ്ടാണോ, മരണസമയത്ത് എഴുന്നേറ്റിരുന്നു, കൈയും കാലുമൊക്കെ കൂട്ടി മൂർധന്യ നാടിയിലൂടെ അയാളുടെ പ്രാണൻ പോയി. പലരും പരിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കിടന്ന് കട്ടിലിൽ കിടന്ന് വലിച്ചു വലിച്ചു മരിക്കാൻ പാടില്ല, പത്മാസനത്തിൽ ഇരുന്നുകൊണ്ട് മരിക്കണം. അതിനെന്ത് ചെയ്യണം? അഭ്യാസം ചെയ്യണം. എന്തഭ്യാസം ചെയ്യണം? സമാധിയെ ശീലിക്കണം. സമാധിയുടെ ബലം കൊണ്ട് അവസാന സമയം പ്രാണൻ നേരെ മൂർധാവിച്ചാൽ അവിടെ ഒരു ഹോളിട്ട് അതുവഴി പുറത്തു പോകും, ഒരു ദ്വാരം ഉണ്ടാക്കി. അതാണ് ശരിയായ മോക്ഷം എന്നാണ് പറയുന്നത്. അത് മോക്ഷമല്ലെന്ന് പറയുന്നില്ല, പക്ഷെ അത് ശരിയായ മോക്ഷമല്ല. അതിനുവേണ്ടി പരിശ്രമിക്കരുതെന്നും പറയുന്നില്ല. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പരിശ്രമിക്കാം, നോക്കാം. പിന്നെ ശരിയായ മാർഗം എന്താ? സദേകമേവ അദ്വിതീയം ഇത്യവും പ്രത്യേകതാം. സദേകമേവ അദ്വിതീയം വാസുദേവ സർവമിതി എന്നുള്ള ജ്ഞാനമുള്ളവന് മൂർധന്യ നാട്യ അർച്ചിതാദിമാർഗേണ ഗമനം ന. അവന് ഈ മൂർധാവിലെ നാടിയിലൂടെ പോയി അർച്ചിതാദിമാർഗത്തോടെ പോകേണ്ട ആവശ്യമൊന്നും. അവൻ മരിക്കാൻ സമയത്ത് ചാടി എഴുന്നേറ്റ് പത്മാസനത്തിൽ ഇരിക്കേണ്ട കാര്യമില്ല. എന്നിട്ടിരിക്കാൻ പറ്റുമോ? സംശയമുള്ള കാര്യമാണ്. പറ്റുമായിരിക്കും, അഭ്യാസം ചെയ്തു കഴിഞ്ഞാൽ പറ്റും, അതിന്റെ ആവശ്യമില്ല. ചെയ്യുന്നത് മോശം എന്നല്ല പറയുന്നു. ഒരാൾ ജീവിതകാലം മുഴുവൻ അങ്ങനെയുള്ള ഒരു ഉപാസന ചെയ്തിട്ട് അവസാനം ചാടി എഴുന്നേറ്റിരിക്കുമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മളെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ല, ചെയ്യുന്ന വലിയ കാര്യം തന്നെയാണ്. പക്ഷേ എന്നാ ഇവിടെ പറയുന്നു അതല്ല മോക്ഷം. അങ്ങനെ ചെയ്താലും ബ്രഹ്മലോകത്തിലെ എത്തിച്ചേരും. അവിടെ നിന്ന് പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് ശേഷം സ്ക്രീനിൽ, ഇപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവിടെ തന്നെ കഴിയും, ചിലപ്പോൾ തിരിച്ചു വരും, ചിലപ്പോൾ അടുത്ത കൽപ്പത്തിൽ വരും, പലതും സംഭവിക്കും. നജ സദേകമേവ അദ്വിതീയമിത്യവും പ്രത്യേകത മൂർധന്യ നാട്യ അർച്ചിതാദി മാർഗേണ ഗമനം. അവർക്കങ്ങനെ എന്താ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. ഇതാണ് അദ്വൈതം. അതുകൊണ്ട് മരിക്കാൻ പോകുന്ന സമയത്ത് അവന് ചാടി എഴുന്നേക്കാൻ ശ്രമിക്കരുത്, അവിടെ ഈ ശ്വാസം പിടിക്കാൻ ശ്രമിക്കരുത്. സാധാരണഗതി അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? സദൈകമേവ അദ്വിതീയം ഇത്യവും പ്രത്യേകത. അങ്ങനെ ഒരു ബോധമുണ്ടെങ്കിൽ, പ്രത്യേകം ബോധം സദൈകമേവ അദ്വിതീയം എന്നുള്ള ബോധമുണ്ടെങ്കിൽ, അജ്ഞാന സംശയ വിപരീരഹിതമായ ഒരു ബോധമുണ്ടെങ്കിൽ, എവിടെ കിടന്ന് മരിച്ചാലും എങ്ങനെ മരിച്ചാലും അയാൾ മുക്തൻ തന്നെയാണ്. മരിച്ചില്ലെങ്കിലും മുക്തൻ തന്നെ, മരിച്ചാലും മുക്തൻ തന്നെ. ബ്രഹ്മേവസൻ ബ്രഹ്മാപ്തിയതി. അവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? അവൻ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മേവസൻ ബ്രഹ്മാപ്തിയതി. സാധാരണ പറയുന്നത് എന്താണോ? ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു എന്നാണ്. പ്രാപിക്കാന്ന് വെച്ചാൽ ഒരു ഗമനമുണ്ട്, ഇവിടെ നിന്ന് യാത്രയുണ്ട്. ആ മാർഗത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഉത്തരായണ മാർഗം ഇതങ്ങനെയല്ല. ബ്രഹ്മാപ്യേതി ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മൈവ സൻ ബ്രഹ്മമായിട്ട് തന്നെ. തസ്മാത്ത സർവമഭവത്. എന്താണ്? അവൻ സർവവുമായി തീർന്നു, സർവാത്മകനായി എന്നർത്ഥം. തസ്യ പ്രാണ ഉത്ക്രാമന്തി. അവന്റെ പ്രാണൻ ഉത്ക്രമണം സംഭവിക്കുന്നില്ല. മൂർധന്യ നാടിയിലൂടെ ഒരു വഴി ഉണ്ടാക്കി അതുവഴി പോകുന്നില്ല എന്നർത്ഥം. അതിന്റെ ആവശ്യമില്ല. ബ്രഹദാരണ്യ ശ്രുതി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, അവന്റെ പ്രാണൻ ഉത്ക്രമിക്കുന്നില്ല. ഈ പറയുന്നത് തന്നെ പ്രാണന്റെ ഉത്ക്രമണമാണ് പറയുന്നത്. ഉപാസനയുടെ ഫലത്തെ തത്വജ്ഞാനത്തിന്റെ ഫലമായി തെറ്റിദ്ധരിക്കരുത്. ഉപാസനയുടെ ഫലമല്ല തത്വജ്ഞാനത്തിന്റെ ഫലം. ഉപാസനയുടെ ഫലമാണ് പ്രാണന്റെ ഗമനം. തത്വജ്ഞാനത്തെ അപേക്ഷിച്ചത് അധമമാണ്. അവിടെ വീണ്ടും ഗമനം വരുന്നു ജീവന്. പിന്നെ അത്രയവ സമവലീയതേ, അതവിടെ ഇവിടെ തന്നെ അവസാനിക്കുന്നു. എങ്ങനെയാണോ സ്ഥൂലമായിരിക്കുന്ന ഈ ശരീരം ഇല്ലാതാകുന്നു, ഭസ്മമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതികമായ പരിണാമം സംഭവിച്ചു, പുഴുക്കൾ തിന്നു, ഏതെങ്കിലും തരത്തിൽ എന്ത് ചെയ്യുന്നു, അതിന് പരിണാമം സംഭവിക്കുന്നു, അത്രയേ ഉള്ളൂ. ആ പരിണാമം എങ്ങനെ വിനയം സംഭവിക്കുന്നു, എവിടെ നിന്നാണ് ഉണ്ടായത്, അതിലേക്ക് ഇതെല്ലാം പോകുന്നു, പഞ്ചഭൂതങ്ങളിലേക്ക് പോകുന്നു ഇതെല്ലാം. അതുപോലെ സൂക്ഷ്മമായ പ്രാണനും മനസ്സുമെല്ലാം അതിന്റെ കാരണങ്ങളിലേക്ക് വിനയം പ്രാപിക്കുന്നു. വീണ്ടും അത് ഇവിടെ നിന്ന് മേലോട്ട് പോകാനൊന്നും ശ്രമിക്കുന്നില്ല. ഇത്യാദി ശ്രുതി ശതേഭ്യ ഭാഷകാരം പറയുന്നു, ഈ കാര്യം പറയാൻ നൂറുകണക്കിന് ശ്രുതിയുണ്ട്. എന്നാലും ജനങ്ങളത് മനസ്സിലാക്കത്തില്ല. അവർ ഈ എഴുതിയ ഭാഷകാരനെ കുറിച്ചും പറയുന്ന എന്താണോ അവസാനം കൊച്ചി കൂടി ഗൗരവമുണ്ടാക്കിപ്പോയെന്ന്. അതല്ല മോക്ഷം എന്ന് പറഞ്ഞതിനെ കുറിച്ചും അത് എന്ന് പറയുന്നു. അതിന്റെ ആവശ്യമില്ല. ബ്രഹ്മീവസ്തൻ ബ്രഹ്മത്യേരി, അവൻ ബ്രഹ്മം തന്നെ, അത് തന്നെ ബ്രഹ്മപ്രാപ്തി. അല്ലാതെ ബ്രഹ്മപ്രാപ്തി എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും അതെങ്ങനെ സദേകമേ വാദ്യതീയം നിത്യവും പ്രത്യേകതാണ് സദേകമേ വാദ്യതീയം എന്നുള്ള ആ ബോധം അത് മാത്രം പറയും. വാസുദേവ സർവമിതി സമഹാത്മാസു ദുർലഭം, അങ്ങനെയുള്ള ഒരു ദുർലഭമാണെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു മഹാത്മാവ് അങ്ങനെ സദ്യമുക്തിയെ പ്രാപിച്ചാലും ശിഷ്യന്മാർക്ക് സമാധാനം വരത്തില്ല. അവർ കഥകൾ എഴുതിയുണ്ടാകും. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, അവസാന സമയമായപ്പോൾ ചാടി എഴുന്നേറ്റ് മൂർധാവിലൂടെ പ്രാണം പോകുന്ന എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ആരെയും വെറുതെ വിടത്തില്ല. അത് ശിഷ്യന്മാർ ഭക്തന്മാരുടെ പണി. പരമാർത്ഥം അതല്ല. ഒരാൾ തത്വജ്ഞാനിയാണെങ്കിൽ പിന്നെ ഈ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. മൂർധാവിൽ പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതിന് കഥകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആ ശരീരനാശം സംഭവിക്കുന്നതുപോലെ പ്രാണനും മറ്റുമെല്ലാം അതാത് കാരണങ്ങളിലേക്ക് വിനയിക്കുന്നു. പിന്നീട് ജന്മം ഉണ്ടാകുന്നില്ല. ജന്മം ഉണ്ടാകുന്നതിനുള്ള നിമിത്തങ്ങളെയൊന്നും ഇതൊന്നും വിശേഷിപ്പിക്കുന്നില്ല. അതാണ് മുക്തി. അത്രയവ സംവിനീയന്തേ. അപ്പോ ആ മോക്ഷത്തിന്റെ രണ്ട് തരത്തിലുള്ള മോക്ഷത്തെ കുറിച്ചും പറഞ്ഞു. ഒന്ന് ബ്രഹ്മലോകത്തെ പ്രാപിക്കും. അത് ഉപാസനയുള്ള ഗൃഹസ്ഥൻ ആശ്രമധർമ്മത്തെ മാത്രം അനുഷ്ഠിക്കുന്ന ആശ്രമികൾ ബ്രഹ്മചാരി വാനപ്രസ്ഥൻ, പിന്നെ സഗുണ ഉപാസകനായ ഹിരണ്യഗർഭ ഉപാസകനായിരിക്കുന്ന മറ്റ് പരിപ്രാജകനോ മറ്റോ. ഭാഷകാരം പറയുന്നുണ്ട് ഗീതയിലും മറ്റും പറഞ്ഞു എന്താണോ തത്വജ്ഞാനം പരിവ്രജനം. ജ്ഞാനിയാണ് പരിവ്രജനത്തെ സ്വീകരിക്കുന്നത്. ജ്ഞാനി കർമ്മത്തെ വിഷയത്തിൽ പരിവ്രജനം സ്വീകരിക്കുന്നു. അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും ജ്ഞാനിക്ക് മാത്രമേ പരിവ്രജനത്തിന് അവകാശമുള്ളൂ, അല്ലാത്തവന് പരിവ്രജനം പാടില്ല എന്ന്. പക്ഷെ അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എന്താണോ ജ്ഞാനിക്ക് മാത്രമല്ല പരിവ്രജനം, പരിവ്രജനം ഉപാസകനുമാകാം, ഉപാസകനും പരിവ്രജനമാകാം എന്ന് പറയും. ഉപാസനയ്ക്ക് വേണ്ടി അയാൾ പരിവ്രജനം സ്വീകരിക്കുന്നു. പക്ഷെ അവന്റെ ഫലം എന്താണോ ഉപാസനയുടെ ഫലമായിരിക്കും. സദ്യോമുക്തിയല്ല ക്രമമുക്തി. ഇതാണ് അദ്വൈതത്തിന്റെ ഏറ്റവും പ്രധാനമായ ഭാഗം. അതുകൊണ്ടാണ് വിദിഷാ സന്യാസം അങ്ങനെ ഒരു സന്യാസം കൂടെ വന്നു. ഒരാൾക്ക് തത്വജ്ഞാനത്തിനുള്ള യോഗ്യതയൊന്നുമില്ല, മനസ്സൊന്നും അതിന് ശരിയാകുന്നില്ല. അയാൾക്ക് പറ്റിയെന്നാണ് ഒരു ഉപാസന ചെയ്യുക, ഒരു അനുഷ്ഠാനം, ഒരു ഉപാസന, അത് മാത്രമേ പറ്റുന്നുള്ളൂ. അവർക്ക് സന്യാസം അല്ല, ജ്ഞാനം ഉണ്ടായതിന് സന്യാസം ഉണ്ടാകാൻ പാടുള്ളൊന്നുമില്ല. അവിടെ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആശ്രമധർമ്മത്തെ സ്വീകരിക്കുക. അതായത് രണ്ടു തരത്തിലുള്ള സന്യാസം. ഒന്നെന്താണ്, ആ തത്വജ്ഞാനം തന്നെ സന്യാസം. രണ്ടാമതൊരു സന്യാസമില്ല. ആ തത്വജ്ഞാനം തന്നെ സന്യാസി ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ പറയും എന്താണ് അത്യാശ്രമി. അയാൾ നമുക്ക് സന്യാസി എന്നൊന്നും പറയാൻ പറ്റും. ഇനി ആശ്രമധർമ്മം തന്നെ സന്യാസമാകുന്നുള്ളൂ. അത് ഉപാസനയ്ക്ക് വേണ്ടിയോ തത്വജ്ഞാന പ്രാപ്തിക്കോ വേണ്ടി ആശ്രമധർമ്മത്തെ സന്യാസിയായി പറയുന്നതാണ് ഇവിടെ പരിവ്രാജകൻ എന്ന് പറഞ്ഞത്. അപ്പൊ പരിവ്രാജകൻ രണ്ടു കൂട്ടരുണ്ട്. ഒരു കൂട്ടർ സന്യാസി പരിവ്രാജകൻ, ഒരു കൂട്ടർ ഉപാസകന്മാരും, ഒരു കൂട്ടർ തത്വജ്ഞാനികൾ. ഒരു പരിപ്രാജക വൃത്തിക്ക് ഒരാൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ തത്വജ്ഞാനത്തിനുള്ള യോഗ്യതയില്ല. അയാൾക്കെങ്കിൽ അയാൾക്ക് പരിപ്രജനം സന്യാസം സ്വീകരിക്കുന്നതിന് യാതൊരു ദോഷവും നേരിട്ടിട്ടും തത്വജ്ഞാനം ഇല്ലെങ്കിലും അതാകാം. എന്തുകൊണ്ട്? പക്ഷെ അയാൾ ഉപാസനയെ സ്വീകരിക്കും. അത്തരക്കാരെ കുറിച്ച് ഇവിടെ പറയും. ഉപാസകന്മാരായ പരിപ്രാജകൻ തസ്മാ ജീവാ ചിക്രമിഷോ പ്രാണാന ഉത്രാമന്തി സഹൈവ ഗച്ഛന്തി. പ്രാണൻ ഉത്ക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. കാരണം അത് ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കുന്നതാണ്. പ്രാണൻ ഉത്ക്രമിക്കാതെ, ജീവൻ ഉത്ക്രമിക്കാതെ എങ്ങനെ മോക്ഷം സംഭവിക്കും? അത്രയോ സമവലി എന്തേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? പിന്നെന്താ സംഭവിക്കുന്നത് ഇയാളിന്? വെറുതെ അങ്ങ് മരിച്ചു പോവുകയാണ്, പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല. എന്തെങ്കിലും ശേഷിക്കണമല്ലോ. അങ്ങനെ സംശയങ്ങളുണ്ടാവും. ഇവിടെ പറയുന്ന എന്താണ്? ശേഷിക്കുന്നുണ്ട്, ആത്മാവ് ശേഷിക്കുന്നുണ്ട്, മറ്റൊന്നും ശേഷിക്കുന്നുണ്ട്, ബാക്കിയെല്ലാം അത്രയുവ ഈ ആത്മാവിൽ തന്നെ വിലയിക്കുന്നു. പക്ഷെ അത് ആ സദ്യോമുക്തി എന്ന് പറയുന്നതാണ്. സദ്യ തത്വജ്ഞാനപ്രാപ്തിയിൽ തന്നെ, ഈ ജന്മത്തിൽ തന്നെ മുക്തനാകുന്നു. പക്ഷെ അത് വിരയിക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വീണ്ടും ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു.

0: പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. अब आप धीरे से आंखें खोल सकते हैं.
1: ओम नमः शिवाय.
2: यू आर लिसनिंग टू शैवम.org रेडियो, द 24/7 स्पिरिचुअल चैनल फ्रॉम शैवम.org.

ചിരം വയം നിഷ്പഹ സമാനിഷ്ടം പ്രാണോജനഹാദോ ചിരമസ്മാരമധ്യമസ്മാരമധ്യക്ഷാം നിഷ്പാപൃതനാരാമേ ഇരവാഹമുഷ്യാണമായ പ്രാണമായ സോ

ശിവായ. You're listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya. ദ്വാദശ ജ്യോതിർലിംഗ സ്തോത്രം.

ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.

0: എന്ന ഈ ചലനമാണ് സ്പന്ദം അല്ലെങ്കിൽ പരിസ്പന്ദം. ആ പരിസ്പന്ദമാണ് വൃന്ദ സ്പന്ദാത്മക ശിവശക്തി, അതിന് നാഗമെന്ന് വിളിക്കാം. അത് അറിഞ്ഞവൻ, ആഭരണമാക്കിയവൻ ആരോവൻ, നാഗേന്ദ്രൻ ആരമായവൻ. അപ്പൊ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ആ ചലനത്തെ കുറച്ചുകൂടെ സൂക്ഷ്മമായി പഠിക്കാം, കുറെ കൂടെ ആഴത്തിൽ പഠിക്കാൻ. ദൃശ്യപ്രപഞ്ചത്തെ ദ്രവ്യമായി കാണാം, എല്ലാം ദ്രവ്യമാണ്, മനുഷ്യനും പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളും ദ്രവ്യമാണ്, പ്രേരിക്കുന്ന സാധനങ്ങളും ഒക്കെ ദ്രവ്യമാണ്. അതിലും ഈ ചലനം നടന്നുകൊണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ചലനമില്ലാത്ത ഒന്നുമില്ല. ഈ കട്ടയും കല്ലും മണ്ണും എല്ലാം ചലിച്ചുകൊണ്ടായിരിക്കുന്നു. ഓരോന്നിലുമുള്ള ചലനം ഒന്ന് മറ്റൊന്നിന് ചേർന്നാണെന്ന് മാത്രം. ഈ ചലനത്തെ സൂക്ഷ്മമായി നോക്കാം, ഈ ചലനത്തിനൊരു കേന്ദ്രബിന്ദു ഉണ്ടാവും കാണാൻ കഴിയുമെങ്കിൽ. അതിനെ ധനാണു എന്ന് പറയും. പ്രോട്ടോൺസ് അല്ല, ഇക്വലൻസ് ഒന്നും ഇംഗ്ലീഷിലേക്ക് പോകരുത്. കണാദന്റെ വൈശേഷികവും ഡാൽട്ടൺ തുടങ്ങിയവരുടെ ചിന്തകളും പഠിക്കാൻ എളുപ്പത്തിന് നമ്മൾ ഇക്വേറ്റ് ചെയ്തേക്കാം, വ്യത്യാസമുണ്ട്. ആധുനിക ഊർജതന്ത്രത്തില് ന്യൂക്ലിയസ്, പ്രോട്ടോൺ, ന്യൂട്രോൺ, പോസിട്രോൺ, ഇലക്ട്രോൺ, മോളിക്യൂൾസ്, ഈ ശബ്ദങ്ങളും പ്രാചീന ഭാരതീയ സംജ്ഞകളും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിച്ചാൽ നമ്മൾ അപകടത്തിൽ ചെന്ന് വീഴും. തന്മാത്ര എന്ന് നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനൊരു പഠനമുണ്ടെന്ന് തോന്നും. വസ്തുവിന്റെ എല്ലാ സ്വഭാവങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണം എന്നാണ് പഠിക്കുന്നത്, നല്ല പഠിക്കുന്നത്. ഭാരതീയ സംജ്ഞയിൽ അത് തത്വമാത്രയാണ്, പരമാണുവിലും ചെറുതാണ്. അപകടം മനസ്സിലാവുമെന്നറിയില്ല, പഠിക്കുന്നതിന്റെ അപകടം മനസ്സിലാവുമെന്നറിയില്ല. സംസ്കൃത ശബ്ദങ്ങളെ മലയാളത്തിൽ പദമില്ലാത്തതുകൊണ്ട് പണ്ടുപയോഗിച്ച സ്ഥാനങ്ങളിൽ നിന്ന് അല്പമാത്രമായ സംസ്കൃത പരിജ്ഞാനം വെച്ച് അതിന്റെ അർത്ഥവും വ്യാപ്തിയും അറിയാതെ ആധുനിക ശാസ്ത്രത്തിന്റെ സാങ്കേതിക സംജ്ഞകളോട് ഇക്വേറ്റ് ചെയ്ത് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ വരുന്ന വൈകല്യം വളരെ വലുതാണ്. ഊർജതന്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള, ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ മോളിക്യൂൾ സമം തന്മാത്ര പൂഞ്ചിക എന്നൊക്കെ പഠിക്കുമെന്ന് തോന്നും. നല്ല എന്റെ മലയാളം, മലയാളത്തിൽ പഠിച്ചവരില്ല. ഊർജതന്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകരോ അങ്ങനല്ലേ നിങ്ങൾ പറയാ. തന്മാത്രാന്തര ബലം, മോളിക്യൂളർ ഫോഴ്സ് അല്ലേ, ഇന്റർ മോളിക്യൂളർ ഫോഴ്സ്, തന്മാത്രാന്തര ആകർഷണം, ഇന്റർ മോളിക്യൂളർ അട്രാക്ഷൻ, ഇങ്ങനെയൊക്കെ പഠിക്കും. തന്മാത്ര ഏതല്ല, ഭാഗവതമൊക്കെ അനുസരിച്ച്. അതുകൊണ്ട് ഭാരതീയ സംജ്ഞയിൽ വൈശേഷികം പോകുന്നത് ഒരു തലം വരെയുള്ളൂ. വൈശേഷികം പരമാണുവും കടന്ന് പോകുന്നില്ല, പരമാണു വരെ പോകുന്നുള്ളൂ. ഈ പരമാണു എന്ന് പറയുന്നതും ആധുനികന്റെ ആറ്റമല്ല, അങ്ങനെ ധരിച്ചിരിക്കുന്നത് അല്ലേ. അല്ലേ, അല്ല, ഭാഗവതമൊക്കെ പഠിക്കുകയാണെങ്കിൽ പരമാണു ആറ്റമല്ല. ദ്വണു, ത്രസരേണു, അണു, പരമാണു, ഈ ശബ്ദങ്ങളൊക്കെ ആധുനിക ശാസ്ത്രത്തിൽ ഇക്വിറ്റ് ചെയ്യാൻ എളുപ്പമല്ല. അതുകൊണ്ട് അല്പം അതിന്റെ വിചാരം ആവശ്യമായി വരും. അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ കിടക്കുന്ന ശബ്ദങ്ങളോട് എന്റെ വാക്കുകളെ നിങ്ങൾ ഇക്വിറ്റ് ചെയ്ത് പഠിച്ച് സ്വാമിജി പറഞ്ഞു എന്ന് പ്രമാണവും ഉണ്ടാക്കും. ക്ലാസ് കഴിയും, അത് ഈ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കി തുടങ്ങി. എന്റെ ക്ലാസ് കേട്ടിട്ട് അവനവന് കപോലകൽപ്പിതമായത് വന്ന് പിന്നീട് മറ്റുള്ളവരോട് പറഞ്ഞ് സ്വാമി പറഞ്ഞതാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും അതിനേക്കാൾ കൂടുതലായി എന്നോട് തന്നെ വന്ന് തർക്കിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങള്, ഞാൻ പറഞ്ഞത് എനിക്കാണ്, പറയാനും ഓർക്കാനും അവകാശം കൂടുതൽ, സമ്മതിക്കുന്നതായിരിക്കുന്നു അല്ലേ. അതെവിടുന്നോ, അവരവരുടെ കപോലകൽപ്പിതമായി കേട്ടിട്ട് അതിന്റെ അന്തസത്തയെ ഉൾക്കൊള്ളാതെ പണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് തർക്കിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ക്ലാസ് എടുക്കുമ്പോൾ, മുമ്പാണ് സൂക്ഷിക്കേണ്ട. അതുകൊണ്ട് ഒന്നുകൂടെ പറയാം, ഭാരതീയ സംസ്കൃതിയില് ഈ ദ്രവ്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ദ്രവ്യത്തിലിരിക്കുന്ന കർമ്മം, ദ്രവ്യത്തിന്റെ ഗുണം, ദ്രവ്യത്തിന്റെ വിശേഷം, ദ്രവ്യത്തിന്റെ സാമാന്യം, ദ്രവ്യത്തിന്റെ സമവായം, ദ്രവ്യത്തിൽ തന്നെ അഭാവം, ഇപ്പൊ ദ്രവ്യം, ഗുണം, കർമ്മം, സാമാന്യം, വിശേഷം, സമവായം, അഭാവം, ഭാരതീയ സംജ്ഞയിൽ അഭാവവും ദ്രവ്യമാണ്. അഭാവ ദ്രവ്യമെന്ന് പഠിക്കാൻ എളുപ്പത്തിൽ, ഇരുട്ട് അഭാവ ദ്രവ്യമാണ്, ഇത് വെളിച്ചത്തിന്റെ അഭാവമാണ്. ഇതൊക്കെ ഭാരതീയ പഠനങ്ങളിൽ എല്ലാ ശാസ്ത്രത്തോടും അവർ ബന്ധിപ്പിച്ചാണ് പഠിക്കുന്നത്. ഇതിന് ശരീരശാസ്ത്രത്തിൽ പ്രസക്തിയുണ്ട്, ആയുർവേദത്തില്, ഇതിന് വേദാന്തത്തിൽ പ്രസക്തിയുണ്ട്, ഇങ്ങനെ എല്ലായിടത്തേക്കും പോകും. ഈ പഠനം വൈശേഷികമാണ്. ആ വൈശേഷിക ദർശനത്തില് ദ്രവ്യത്തെ, വിഭജിച്ചു ചെല്ലുമ്പോൾ അണു, ദ്വണു, ത്രസരേണു ഇങ്ങനൊരു പഠനമുണ്ട്. അതിനെ വീണ്ടും വിഭജിക്കുമ്പോൾ ധനാണു, എറണാണു, കർഷാണു, കൃഷ്ണാണു, സർഗാണു എന്ന് ഭേദമുണ്ട്. ഇതൊക്കെ അണുപഠനം വരെയുള്ളൂ, പരമാണു പഠനം വരെ ആയിട്ടില്ല. പരമാണു പരമമായ അണുവാണ്. അത് അതിലെത്തിക്കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവമേ മാറി. അതിനെ വിഭജിക്കുമ്പോൾ, അവർ വിഭജിക്കുമ്പോൾ രീതി ധനാണു, അവിടെ വർത്തുളാകൃതിയിൽ വക്രഗതിയിൽ ചലിക്കുന്ന എറണാണു, കഷ്ടിച്ച് നിങ്ങൾ പുതുതായി പഠിക്കുന്ന പ്രോട്ടോണിനോടും ഇലക്ട്രോണിനോടും സാദൃശ്യപ്പെടുത്താം എന്ന് വെച്ചാൽ തന്നെ അടുത്തതൊന്നും പറ്റില്ല, കഷ്ടിച്ച്. ഇതിന്റെ രണ്ടിനെയും കൂടെ ചേർച്ചയിലാണ് വസ്തു സമമായിരിക്കുന്നുവെന്നും നിശ്ചലമാണെന്നും നമുക്ക് തോന്നുന്നത്. ഞാനും നിങ്ങളും ഈ ദ്രവ്യങ്ങളും സമമായിരിക്കുന്നുവെന്നും നിശ്ചലമാണെന്നും തോന്നുന്നത് ഇത് രണ്ടും കൂടി ഇരിക്കുന്നത് കൊണ്ടാണ്. അതിൽ സദാ ചലിക്കുന്ന എറണാണുവിനെ വീണ്ടും വിഭജിക്കുമ്പോഴാണ് കർഷാണുവും, കർഷാണുവിൽ നിന്ന് കൃഷ്ണാണുവും രൂപാന്തരം പ്രാപിക്കും. ആ കൃഷ്ണാണുവിനെ വീണ്ടും വിഭജിക്കുമ്പോഴാണ് സർഗാണു ഉണ്ടാകുന്നത്. അപ്പം സർഗാണു വീണ്ടും പഠനവിധേയമാക്കുമ്പോഴാണ് മുമ്പ് പറഞ്ഞ പരമാണുവിലെത്തുന്നത്. ആ പരമാണുവിൽ വച്ച് ദ്രവ്യം സമാപ്തമാണ് വൈശേഷികത്തിൽ. പിന്നെ വൈശേഷികം മുന്നോട്ട് പോകുന്നില്ല. ഇവിടം വരെയാണ് വൈശേഷിക പഠനം.
1: ഇവിടെ ദ്രവ്യമില്ല,
0: പരമാണുവിലെത്തിയ ദ്രവ്യത്തിന്റെ ഒരു സ്വഭാവവുമില്ല. അണുവിലെത്തുമ്പോൾ തന്നെ ദ്രവ്യത്തിന്റെ സ്വഭാവം മാറുകയും അണുവിലെത്തുമ്പോൾ തന്നെ ദ്രവ്യത്തിന്റെ സ്വഭാവം മാറുകയും സാമാന്യത കൈവരുകയും ചെയ്യും. പരമാണുവിൽ എത്തിയാൽ ദ്രവ്യം സമാപ്തമാകുന്നു. ഇത്രയും താത്വികമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോവാം. താത്വികമായി, മാനസികമായി നാഗശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ഇത്രയും താത്വികമായി നമുക്ക് മനസ്സിലാവണം. താത്വികമായി ദ്രവ്യത്തിന്റെ ചലനമാണ് നാഗം. ഈ പ്രപഞ്ചത്തിലെ സമസ്തവും ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നിശ്ചേഷ്ടമായി തോന്നുമ്പോഴും ചലനം വക്രഗതിയിലാണ്. അതിന് സ്പന്ദമല്ലെങ്കിൽ പരിസ്പന്ദമെന്ന് പറയും. അത് ശിവശക്തി പരിസ്പന്ദം തന്നെയാണ്. ആ സ്പന്ദത്തിൽ പങ്കെടുക്കുന്നത് ദ്രവ്യം. അതിന്റെ വൈശേഷിക വിഭജനത്തിന്റെ ധനാണു, എറണാണു, അതായത് പോസിറ്റീവായിട്ടുള്ള പാർട്ടിക്കിൾസ്, നെഗറ്റീവായിട്ടുള്ള പാർട്ടിക്കിൾസ്, ആ ശബ്ദം കൊണ്ട് വേണമെങ്കിൽ അത് രണ്ടും നമുക്ക് ഇതിനോട് കഷ്ടിച്ച് ഇക്വേറ്റ് ചെയ്യാം. അവർ കണ്ടെത്തിയ സ്വഭാവ സവിശേഷതകളെ അവലംബിച്ച് നോക്കിയാൽ ഈശ്വത് ഭേദം അവിടെയുമാണ്. എന്റെ നിർവചനങ്ങളിലൂടെ പോകും. മാത്രവുമല്ല, അതിൽ എറണാണുവിനെ വിഭജിക്കുമ്പോഴാണ് വീണ്ടും കർഷാണുവും കൃഷ്ണാണുവും ഉണ്ടാകുന്നത്. ഈ ശബ്ദങ്ങളൊക്കെ വൈശേഷികത്തിലെയാണ്. ആ കർഷാണുവിനെയും കൃഷ്ണാണുവിനെയും കടന്ന് കർഷാണു, കർഷാണുവിൽ നിന്ന് കൃഷ്ണാണു, കൃഷ്ണാണുവിൽ നിന്ന് സർഗാണു. അതാണ് പ്രപഞ്ച സൃഷ്ടിയുടെ മുഴുവൻ സർജനത്തിന് കേന്ദ്രമായി നിൽക്കുന്നതും സ്വഭാവങ്ങളൊന്നുമില്ലാത്തതും.
1: ഇത് ഈ സർഗാണ്
0: സർജന പ്രക്രിയയുടെ പ്രജാപതി അവനാണ്. വൈശേഷികം അവിടവും കടന്നൊരു പരമാണുവിലെത്തുമ്പോൾ തീരും ദ്രവ്യം. ദ്രവ്യം സമാപ്തമാണ് പരമാണുവിലെത്തിയ. അവിടെയാണ് സാഖ്യ പഠനങ്ങൾ ആരംഭിക്കുന്നത്. വൈശേഷികം തീരുന്നിടത്തു നിന്നാണ്. അല്ല, അത് രണ്ട് മതങ്ങളല്ല. തീരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പഠനം അവിടം വരെ ചെല്ലുമ്പോൾ പിന്നെ ദ്രവ്യത്തിന്റെ ഒരു കലയും അങ്ങോട്ട് പിന്നെ കയറി പഠിക്കാനാവില്ല. പഠിത്തവിടെ തീർന്നു. പഠിത്തം തീർന്നാൽ ദ്രവ്യം സമാപ്തമായി. ദ്രവ്യത്തിന്റെ പിന്നെ ഒന്നും നമുക്ക് കാണാനോ കേൾക്കാനോ പഠിക്കാനോ ഒന്നുമില്ല. ദ്രവ്യവുമായി ബന്ധപ്പെടുന്ന പഠനം വൈശേഷികത്തിൽ ഇവിടം വരെ എത്തുമ്പോൾ സമാപ്തമായി. അതുകൊണ്ട് അവർ പരമാണുവിനെ സർവഗുണസമ്പന്നമായും സകല സൃഷ്ടിക്കും കാരണമായും എല്ലാത്തിന്റെയും അധിനാഥനായും കാണുന്നു. അവിടെ കേവലം ക്രിയാശക്തി മാത്രം. അതുകൊണ്ടവർ അണുവിനെ, പരമാണുവിനെ ഈശ്വരനായി സങ്കല്പിച്ച് ആരംഭവാദം രൂപപ്പെടുത്തുന്നു. ആ വാദത്തിന് ആരംഭവാദം എന്ന് വൈശേഷികന്മാർ. ഇങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. പ്രപഞ്ചം ആദ്യം ഉണ്ടായത് പരമാണുവിൽ നിന്നാണ്. പരമാണുവിന്റെ പരിസ്പന്ദമാണ് ഈ പ്രപഞ്ചം.
1: ഇപ്പം ദ്രവ്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ അണുവിഭജനങ്ങളും ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണെന്ന് പറഞ്ഞു.
0: തീർച്ചയായും
1: അങ്ങനെയാണെങ്കിൽ ഈ ദ്രവ്യം ചലനമില്ലായ്മയായി നമുക്ക് തോന്നുന്നുണ്ടല്ലോ.
0: അത് തോന്നുന്നതിന് കാരണം ഈ ചലനത്തെ മുമ്പ് പറഞ്ഞ ധനാണുവും ഋണാണുവും അവിടെയാണല്ലോ നമ്മൾ വിഭജനം നടത്തിയത്. ആ ധനാണുവിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഋണാണുവിന്റെ ചലനങ്ങള് നിശ്ചേഷ്ടമായി കാണപ്പെടുന്നത്. ചലനം അവിടെ ഇല്ലാത്തതുകൊണ്ടല്ല. ഒന്ന് ധനാത്മകവും ഒന്ന് ഋണാത്മകവുമായതുകൊണ്ട് ഒന്നൊന്നിനെ നിയന്ത്രിക്കുന്നു. പരസ്പര നിയന്ത്രണം കൊണ്ട് നിശ്ചേഷ്ടമായിരിക്കുന്നതായി തോന്നുന്നു. ധനാത്മകമായ ഒരു ചലനവും ഋണാത്മകമായ ചലനവും ഒരുമിച്ചുണ്ടായാൽ നിശ്ചേഷ്ടമായി തോന്നും. ഒരേ വേഗതയിലുള്ള രണ്ടു വണ്ടി വിപരീത ദിശകളിൽ ഓടിയാൽ ആ ഓടുന്ന സമയത്ത് രണ്ടു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചേഷ്ടത ദർശിക്കാം, ചലനമില്ലായ്മ ദർശിക്കാം. ചലനത്തിനുള്ളിലെ ചലനമില്ലായ്മ സജീവമാണ്. ഇനി മനസ്സിലായി? ദൃഷ്ടാന്തം മതിയാവും തോന്നും, കറക്റ്റായിട്ട് കിട്ടിയാ നിങ്ങളുടെ യോഗം. അപ്പോ അതുകൊണ്ട് ആചാര്യന്മാർ, വൈശേഷികത്തിന്റെ ആചാര്യന്മാർ പ്രപഞ്ചത്തിന് കാരണമായ ഈ ശക്തിവിശേഷത്തെ പരമാണു എന്ന് വിശേഷിപ്പിക്കുകയും ഈ പരമാണുവിലെത്തുമ്പോൾ മുമ്പ് പറഞ്ഞ ധനാണു ഇറണാണു, ഇറണാണുവിൽ നിന്ന് കർഷാണു, കർഷാണുവിൽ നിന്ന് സൂക്ഷ്മമായി കൃഷ്ണാണു, കൃഷ്ണാണുവിൽ നിന്ന് സൂക്ഷ്മമായി സർഗാണു, സർഗാണുവിനപ്പുറം പരമാണു എന്ന വിഭജനം വരുമ്പോൾ ആറ്റമല്ല എന്നുള്ളതും മനസ്സിലാവുമെന്ന് തോന്നുന്നു. കാരണം ആറ്റത്തിനൊക്കെ വളരെ അപ്പുറമാണ്. ആറ്റം എന്ന് പറയുമ്പോൾ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ചേർന്നിരിക്കുന്നതും വിഭജിക്കാൻ പറ്റില്ലെന്നൊരു കാലത്ത് വിശ്വസിച്ചതുമാണ് ആറ്റം അല്ലെ. ഡാൽട്ടന്റെ സെവൻ പോസ്റ്റുലേറ്റ്സ്, ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ്. മോഡേൺ അങ്ങനെയാ പറയുന്നത്. അതിനെ പിന്നീട് വിഭജിച്ചു ജെ.ജെ. തോംസണും ഹൈസൻബർഗും നീൽസ് ബോറും ഒക്കെ പിന്നീട് അതിന് വിഭജനം നടത്തുകയും വസ്തുബോധം മാറ്റിമറിക്കുകയും ഒക്കെ ചെയ്ത് ഒരു തലം വരെ എത്തിയിട്ടുണ്ടാവും ക്ലാസിക്കൽ ഫിസിക്സിൽ. പക്ഷെ ഇവിടെ അവർ സർഗാണുവിനും അപ്പുറം പരമാണുവിനെ ദർശിച്ച് പരമാണുവാണി പ്രപഞ്ച നിർദ്ധാരണത്തിന്റെ അവസാനത്തെ വാക്കെന്ന് വൈശേഷികൻ രേഖപ്പെടുത്തി വെച്ച പുസ്തകത്തിൽ നിന്നാണ് സാംഖ്യൻ
2: ആരംഭിക്കുന്നത്.
0: ധനാത്മകമായതിനും ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. പക്ഷെ ആ ഡിവിഷൻസ് ഒന്നും ഇവിടെ നമുക്ക് ആവശ്യം വരില്ല. പ്രപഞ്ച നിർദ്ധാരണത്തിൽ ഈ ഋണാത്മകമായതിന് മാത്രമേ ആവശ്യം വരുന്നത്. പ്രപഞ്ചം തന്നെ ഒരു ഋണാത്മക സത്തയാണ് ബോധത്തിന്മേലുള്ള, അഥവാ പ്രപഞ്ചമെന്നൊന്ന് ഇല്ല. ഇതിന് തെളിവ് സ്വപ്നമാണ്, ഇതിന് തെളിവ് സ്വപ്നമാണ്. അത് നമുക്ക് ആദ്യം കയറി പഠിക്കാൻ എളുപ്പമാണ്, അത് വളരെ സുഖവുമാണ്. സ്വപ്നം മാത്രമാണ് അതിന് തെളിവ്. സ്വപ്നത്തിലിരുന്നു കൊണ്ട് അപഗ്രഥിക്കാനുള്ള ഭൗതികത നേടിക്കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് പഠിക്കാവുന്നത് അജാതമാണിത് എന്ന് ബോധ്യമാകുന്നതുമാണ്. പിന്നെ അവിടെ സംശയങ്ങളൊന്നുമില്ല. അവിവാദം, അവിതർക്കം, അവിരുദ്ധം, സകല വിവാദങ്ങളും സകല തർക്കങ്ങളും ഒക്കെ അസ്തമിക്കോടെ നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഈ സ്തോത്രത്തിനകത്ത് നിന്നുകൊണ്ട് ഇതൊന്ന് പഠിക്കാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായി നോക്കുമ്പോൾ പരമാണുവിൽ നിന്നാണ് സാങ്കേതം തുടങ്ങുന്നത്. അവിടെ പരമാണുവിൽ നിന്ന് തുടങ്ങുമ്പോൾ കേവലം ക്രിയാശക്തി മാത്രമായി കാണപ്പെടുന്ന അവിടെ നിന്ന് ദ്രവ്യം സമാപിച്ച അവിടെ നിന്ന് മഹത്തത്വവും അഹങ്കാരവും ഉണ്ടാകുന്നു. ദ്രവ്യത്തിന്റെ അവസാനത്തെ വാക്കായ പരമാണുവിനും അപ്പുറമാണ് മഹത്തത്വം നിലനിൽക്കുന്നത്. അതിനെ സൂക്ഷ്മമായി ആലോചിക്കുമ്പോഴാണ് അഹമെന്ന ഈ ഇതമായി ഉണ്ടായതെല്ലാം അഹത്തിൽ നിന്നാണെന്നും അഹമാണ് സത്യമെന്നും ഉള്ള അഹംതത്വം സംജാതമാകുന്നു. അഹംതത്വവും മഹത്തത്വവും പഠിക്കുമ്പോൾ പഞ്ചതന്മാത്രകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ തന്മാത്ര അല്ല, അതൊക്കെ വളരെ ഏറ്റവും സൂക്ഷ്മമായി പോകും. തന്മാത്ര മുമ്പ് പറഞ്ഞ അർദ്ധകൾ സ്ഥൂലല്ല, സൂക്ഷ്മമാണ്. അവിടെയാണ് പിന്നെ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയാധിദേവതകൾ. ഈ ദൃശ്യ പ്രപഞ്ചത്തിന് സത്യത കൽപ്പിച്ച് അപഗ്രഥിച്ചു പോയ പ്രപഞ്ചഗണനയിൽ അപഗ്രഥിച്ചു പോയവർ നിഷേധശേഷോ ജഗദാദശേഷ എന്ന ഭാഗവത പ്രമാണത്തിൽ, ഭാഗവതത്തിലാണ് ഈ ശ്ലോകം. നിഷേധശേഷു ജഗദാദശേഷം, നിഷേധത്തിന്റെ ശേഷം എന്തുണ്ട്? അവിടെയാണ് ശേഷനാഗവും വരുന്നത്. ശേഷം അപ്പൊ ഈ സർപ്പമൊക്കെ വരെ നമ്മൾ ശേഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉടനെ രൂപകൽപ്പന ചെയ്യാവുന്ന ഒരു പാമ്പും കരിയുകയാണ്. ശേഷ ശബ്ദത്തിനർത്ഥം ഇതാണ്. അതുകൊണ്ടാണ് ശേഷവിഭൂഷണമീടെ ശേഷ ശേഷാർത്ഥനാഭായ നാമായ എന്നൊക്കെ ആചാര്യന്മാർ പറഞ്ഞത്. ശേഷൻ എന്ന് പറഞ്ഞാൽ ശേഷിച്ചത്. എന്താ ശേഷിക്കുന്നത്? ഈ ജഗത്തിനെ എടുത്ത് നേതി നേതി എന്ന പ്രക്രിയയിലൂടെ നിഷേധിച്ച് നിഷേധിച്ച് ചെല്ലുമ്പോൾ നമ്മളതാണ് ചെയ്തത്. വിഭജനത്തിൽ അതാണല്ലോ ചെയ്യുന്നത്. ഈ പ്രപഞ്ചം എടുത്ത് സ്ഥൂലമായ പ്രപഞ്ചത്തെ വിഭജിച്ചപ്പോ വിഭജിച്ചാലും ആദ്യത്തതുണ്ടെങ്കിലേ ഇത് സത്യമാണെന്ന് പറയാൻ പറ്റും. ഭൗതികമായ പ്രപഞ്ചത്തെ എടുത്ത് വിഭജിച്ചപ്പോൾ വിഭജനത്തിൽ കിട്ടിയതിന് ആദ്യത്തെ സ്വഭാവം ഇല്ലെങ്കിൽ ആദ്യത്തതില്ലെന്നാണ് അർത്ഥം. എത്ര വിഭജിച്ചാലും ആദി സ്വഭാവം ഉണ്ടാവണം, അല്ലെങ്കിൽ ആദ്യം കണ്ടത് താൽക്കാലികമാണ്, നിത്യമല്ല. നിത്യമായ ഒന്ന് ഈ പ്രപഞ്ചത്തിൽ നിന്ന് കണ്ടെത്തുവാൻ ശ്രമിച്ച് നിത്യതയെ പ്രപഞ്ചത്തിൽ സങ്കൽപ്പിച്ച് ഈ പ്രപഞ്ച നിർദ്ധാരണം ചെയ്ത് ചെല്ലുമ്പോൾ ഓരോ വിഭജനത്തിലും സ്വഭാവം മാറുകയും അപ്പോൾ അതല്ല അതല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുകയും ചെയ്ത് നിഷേധശേഷം വരുന്നത് അഹന്തത്വമാണ്. ഇത് പഠിക്കാൻ മതം പോരാ, മതവിശ്വാസങ്ങളും പോരാ, ഈ ഉപാസന പഠിക്കാൻ നല്ല ഗണിതയുക്തിയിൽ കുറച്ച് മനസ്സ് വേണം. വളരെ ഷാർപ്പായിട്ടുള്ള, വളരെ മാത്തമറ്റിക്കലായിട്ടുള്ള കൺസെപ്റ്റ്. കാരണം ഗണിതയുക്തിയുടെ മൂർച്ചയുള്ള മണയിലൂടെ അത് കൊണ്ടുപോകുന്നു ആചാര്യന്മാർ. പക്ഷെ ഒരു കവിത കളഞ്ഞിട്ടു കിട്ടിയ ഒരു അവസരത്തിൽ ഒരു ലാളിത്യമുള്ള കവിത കളയാതെ ഇങ്ങനെ കൊണ്ടുപോകണം. ഇതിൽ നിന്ന് കവിത മാറ്റി വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ ഉറക്കം വരും. കവിത പഠിക്കാൻ പോയാലോ കാര്യം നമുക്ക് കിട്ടാതെ ഇല്ല. ഇത് അവര് കൊണ്ടുപോയൊരു ഒരു ഇടത്തും വലത്തും ഒരുപോലെ കൊണ്ടുപോയൊരു ബുദ്ധിശക്തിയുണ്ട്. അത് ഈശ്വരാനുഗ്രഹം കൊണ്ടേ കിട്ടും. അത് ആർക്കും ഉണ്ടാക്കി തരാൻ പറ്റില്ല. ഇതിലൊരു ഗണിത യുക്തികൾ ചിലർക്ക് മനസ്സിലാവും, ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതിന്റെ കവിത ചിലർക്ക് മനസ്സിലാവും, ഇഷ്ടപ്പെടുകയും ചെയ്യും. രണ്ടും കൂടി കിട്ടണം. ഇത്ര കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ ആദിശേഷനെന്നും ശേഷനാഗമെന്നും നാഗമെന്നും ഒക്കെ പറയുമ്പോൾ വേദങ്ങൾ ഇങ്ങനെ തന്നെ വ്യാഖ്യാനിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ സംശയത്തിന് അവകാശം. നമ്മളിതിനെ വ്യാഖ്യാനിക്കാനും നമ്മുടെ പാണ്ഡിത്യമൊന്നും കാണിക്കാനും പോകണ്ട, അത്ര ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. ഈ കഷാണു സർഗാണു ദണു ത്രസരേണു ഈ ശബ്ദങ്ങളൊന്നും പുതിയതല്ല. പ്രമാണ ഗ്രന്ഥങ്ങൾ നൂറുകണക്കിനുമുണ്ട്. അടുത്ത കാലത്തൊന്നും ഉണ്ടായതുമല്ല. ഇപ്പൊ വല്ലൊരു എഴുതിയതാണെങ്കിൽ പടച്ചുണ്ടാക്കിയതാണെന്ന് പറയാം. അല്ല, വൈശേഷിക ദർശനമൊക്കെ വളരെ പഴയതാണ്. അതിലുള്ള പദങ്ങളാ മുമ്പ് പറഞ്ഞത്. സാഖ്യൻ ആരംഭിക്കുന്നത് അതിന്റെ അവസാനത്തു നിന്നാണ്. ഈ പരമാണുവിലും എത്തി മഹത്തത്വവും അഹങ്കാരവും മൂലപ്രകൃതിയും പുരുഷനും എല്ലാം സാഖ്യന്റെ സംജ്ഞകളാണ്. അതിൽ നിന്ന് പഞ്ചതന്മാത്രകൾ,
1: അല്ലെങ്കിൽ പരമാണുവിനെ വിഭജിച്ചിട്ട് മഹത്വത്വത്തിൽ നിന്നും മഹത്വത്വം മഹത്വത്വത്തിൽ നിന്നും
0: അഹങ്കാരം
1: പോകുന്നതെല്ലാം സാഖ്യന്റെ സിദ്ധാന്തമാണ്.
0: വൈശേഷികം മറ്റേ
1: തീരുകയാണ്.
0: വൈശേഷം തീരുകയാണ്. അവിടെ പിന്നെ കഷ്ടിച്ചൊരു ഇത് നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറയാവുന്നത് ഭർതൃഹരിയാണ്. ഭർതൃഹരി അദ്ദേഹത്തിന്റെ ഒരു ദർശനത്തില് നമുക്കിതിനൊരു സ്വപ്ന തരുന്നുണ്ട്. അത് പിന്നെ അടുത്ത ശ്ലോകങ്ങളിൽ എവിടെയെങ്കിലും വരുമ്പോ പറയാം. അപ്പോ
1: അഹന്തത്വം വരുത്തി
0: ആ അഹന്തത്വം അപ്പൊ മുന്നോട്ട് പോയാൽ ദ്രവ്യം സമാപ്തമായി അഹന്തത്വത്തിൽ എത്തിയാൽ അഹന്തത്വത്തിൽ നിന്നാണ് തന്മാത്രകളൊക്കെ ഉണ്ടാവും. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ണും മൂക്കും ചെവിയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ കാണുന്ന ശക്തിക്കായി ഇന്ദ്രിയം എന്ന് പറയുന്നത്. കാണുന്ന ശക്തി ഇല്ലെങ്കിൽ കണ്ണ് കണ്ണല്ല, കേൾക്കുന്ന ശക്തി ഇല്ലെങ്കിൽ ചെവി ചെവിയല്ല. ഓരോരു ഗുഹയാ, അവിടെ ഒരു കുഴിയുള്ളതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല, പലർക്കും അങ്ങനെ പറ്റില്ല. അപ്പൊ ആ ഇന്ദ്രിയവും ഇന്ദ്രിയത്തിന്റെ അതിദേവതയും തന്മാത്രാതലത്തിൽ ശബ്ദത്തെ തിരിച്ചറിയണം. അവിടെയാണ് ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾക്ക് കാരണമായ തന്മാത്രകളെ. അത് മുന്നോട്ടിൽ നമുക്ക് കുറെ കൂടി ഡീപ്പായിട്ട് പഠിക്കാനുണ്ടാവും. കാരണം ഒരേ ആഹാരം ദാഹന്തത്വത്തിൽ എങ്ങനെയാണ് പരിണമിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 50 കിലോ അരി വേവിച്ച് കുഴച്ചുരുട്ടി ആനക്കിട്ട് കൊടുക്കുക, അതിന് തിന്നാവുന്നിടത്തോളം. അതേ ആഹാരം പട്ടിക്കിട്ട് കൊടുക്കുക, അതേ ആഹാരം നമ്മളും കഴിക്കുക. ആഹാരത്തിന്റെ സൂക്ഷ്മാംശത്തിൽ പചനപ്രക്രിയയിലൂടെ എത്തി തന്മാത്രകൾ രൂപാന്തരപ്പെടുന്നത് ജഠരാഗ്നി വൈശിഷ്ട്യത്തിന്റെ മാറ്റത്തിലാണ്. മനസ്സിലായോന്നറിയില്ല. അത് കഴിക്കുന്ന ആനയുടെ രൂപവും ഭാവവും മനസ്സും, അത് കഴിക്കുന്ന പട്ടിയുടെ രൂപവും ഭാവവും മനസ്സും, അത് കഴിക്കുന്ന മനുഷ്യന്റെ രൂപവും ഭാവവും മനസ്സും ഒന്നാകുന്നില്ല. ഇതാണ് അവര് ഉദാഹരണമായി പോലും ചൂണ്ടിക്കാണിക്കുന്നു. പചനപ്രക്രിയയുടെ ഘട്ടങ്ങളിൽ അഗ്നി, ഉള്ളിലുള്ള അഗ്നി 13 ഉണ്ട്, അതാണ് പാകപ്പെടുത്തുന്നത്. 1 കോഷ്ഠാഗ്നി, 5 ഭൂതാഗ്നി, 7 ധാത്വഗ്നി. നമ്മളിലേക്ക് ആഹാരം ചെന്നാൽ ഉടനെ കോഷ്ഠത്തിൽ വെച്ച് അതിനെ ദഹിപ്പിച്ച് മലവും ശരീരവുമാക്കി മാറ്റുവാൻ പര്യാപ്തമാക്കി തീർക്കുന്ന അഗ്നിയെ കോഷ്ഠാഗ്നി എന്ന് അവർ വിളിക്കും. അങ്ങനെ ഒരെണ്ണമുണ്ടെന്നുള്ളത് സർവസമ്മതമാണല്ലോ. ആ പചനം കഴിഞ്ഞാൽ അതിനെ ധാതു പരിഭാഗത്തിലെത്തിക്കുന്ന അഗ്നിയെ ഭൂതാഗ്നി എന്ന് പറയും. ഭൂതപരിഭാഗത്തിൽ, ഭൂത തന്മാത്രയിൽ അതിനെ ഭൂതാത്മകമായി 5 പ്രത്യേക അഗ്നികൾ ആഹൂതിയെ ചെയ്തിട്ട് അതിനെ ഈ പറഞ്ഞ സർഗാണുപരിമാണത്തിലെത്തിച്ച് സൂക്ഷ്മമാക്കിയാണ് ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഒക്കെ ഉൾക്കൊള്ളാൻ പാകത്തിനാക്കുന്നത്. മാതൃഗർഭത്തിൽ കിടക്കുമ്പോഴും മാതാവ് കഴിക്കുന്ന ആഹാരത്തിന്റെ സൂക്ഷ്മാംശം മാതാവ് പചിച്ചു കഴിഞ്ഞ് അതിൽ നിന്ന് മാതാവിന്റെ കോഷ്ഠാഗ്നിയിൽ പചിച്ച വസ്തുവിനെ ബോധസത്തയിൽ വെച്ച് ആ ഉള്ളിൽ കിടക്കുന്ന ഭ്രൂണാത്മകമായ ശിശു പചിച്ചാണ് അതിന് കേൾവിയോ കാഴ്ചയോ ഒക്കെ ഉണ്ടാകാനുള്ള തന്മാത്രകളായി തീർന്ന് പുറത്തെത്തുമ്പോൾ കാഴ്ചയോ കേൾവിയോ ഉണ്ടാകും. അതിൽ ഒരു തന്മാത്രാശക്തിക്കുള്ള അഗ്നി കുറവായാൽ ആ ഗുണമില്ല.
3: ഓം നമ ശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം .org റേഡിയോസ്. 24/7 spiritual channels from shaivam.org. Om Namah Shivaya.
0: പതിമൂന്ന് അഗ്നികൾ, 7, 5, 12, 1, 13 അഗ്നികൾ പാകപ്പെടുത്തിയിട്ടാണ്. ഇതിൽ തന്നെ ആ അഗ്നികൾ ഭൂതാത്മകമായ അഗ്നികളെ കൂടാതെ ത്വം മാംസ രക്താസ്ഥി മൺമൂത്ര രേതസ്സുകളായി രൂപാന്തരം പ്രാപിപ്പിക്കുന്ന അഗ്നിവിശേഷത്തെ താത്വഗ്നി എന്ന് പറയും. നമുക്ക് മജ്ജ വേണം. ചില ആളുകൾക്ക് ആ താത്വഗ്നി ഇല്ലെങ്കിൽ മജ്ജ ഉണ്ടാവില്ല, മജ്ജ പോവും. ചിലർക്ക് അസ്ഥി ഉണ്ടാവില്ല. അപ്പൊ ഈ വൈശിഷ്ട്യത്തെ അറിഞ്ഞ് ഈ അഗ്നികളിൽ പാകപ്പെടുത്തി എടുക്കുമ്പോൾ വൈശേഷിക ദർശനത്തിൽ കണ്ട ദ്രവ്യത്തിന്റെ പരിണാമമാണ് നിത്യനിരന്തരമായി നമ്മളിൽ നടക്കുന്നത്. ഇത് ആയുർവേദത്തിന്റെ പഠനമായ പ്രത്യേകവും ഞാൻ കൂടെ പറഞ്ഞേ ഉള്ളൂ. ഇതിന് ലാബറട്ടറിയിൽ നിന്നും പോകണ്ട. ലാബറട്ടറിയിൽ നിന്ന് വിഭജിക്കാൻ പറ്റാത്ത വിഭജനമാണ് നമ്മുടെ ഉള്ളിൽ നിത്യം നടക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന വെണ്ടയ്ക്കയല്ല നമ്മുടെ ശരീരത്തിൽ ചേരുന്നത്, നമ്മൾ കൊടുക്കുന്ന പാവയ്ക്കയും പടവലങ്ങയും അല്ല നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത്. ആ പാവയ്ക്കയിൽ നിന്നും പടവലങ്ങയിൽ നിന്നും വെണ്ടയ്ക്കയിൽ നിന്നും വാഴക്കയിൽ നിന്നും അതിന്റെ ധാതു പരിണാമം വരെ ധനാണുവിനെയും ഋണാണുവിനെയും കർഷാണുവിനെയും കൃഷ്ണാണുവിനെയും സർഗാണുവിനെയും വിഭജിച്ച് പരമാണു പാകത്തിലെത്തി അഹന്തയെ ഉജ്ജീവിപ്പിക്കുവാൻ പാകത്തിനുള്ള അഹന്തത്വത്തിലേക്ക് വരെ കൊണ്ടുവന്നാണ് ഇതിനെ സ്വീകരിക്കുന്നത്. അതനുസരിച്ചുള്ള അഭിമാനങ്ങളും അതനുസരിച്ചുള്ള സ്വഭാവ സവിശേഷതകളും മാറി മാറി നമുക്കുണ്ടാവുകയും ചെയ്യും. ഇതിൽ നോക്കി പഠിക്കാം എളുപ്പത്തിൽ. ഈ ഫാക്ടറിക്ക് അകത്തേക്ക് ഊളിയിട്ട് കയറിയാൽ മതി. ഈ സ്കൂളിലെ ലബോറട്ടറിയിൽ നമുക്ക് അണുവിഭജനം വരെ എത്തിക്കാൻ പറ്റില്ല, വിസ്ഫോടനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഇതിനകത്ത് ഈ വിഭജനം ഒക്കെ നടക്കുന്നുണ്ട്. അതിനെ നിയന്ത്രിതമാക്കി നിർത്തിക്കൊണ്ട് നടത്താവുന്ന എല്ലാ പ്രവർത്തനങ്ങളും പരിസ്പന്ദനങ്ങളും നടക്കുന്നുണ്ട്. ഈ പരിസ്പന്ദനമാണ് നാഗശബ്ദം കൊണ്ട് അർത്ഥമാണ് നാഗം. അപ്പോ ഇതിനെ മുഴുവൻ ഭൂഷണമാക്കിയവൻ. അപ്പൊ എങ്ങനെയാ ഭൂഷണമാക്കുക? കരുതലെടുത്തിട്ടാ എങ്ങനെയാ ഒരാൾ ഒരു വസ്തുവിനെ ഭൂഷണമാക്കുന്നത്? അതിനെ എങ്ങനെയാ ഭൂഷണമാക്കുക എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ ഒരു സാധനം കഴുത്തേലിടുന്ന ഒരു മാല ഇട്ട് കഴിഞ്ഞാൽ അല്പനേരം കഴിയുമ്പോൾ കഴുത്തിന് ഭാരം തോന്നി താത്തു വെക്കും. ഒരു ഭൂഷണം കഴുത്തേലിട്ട് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അത് വാടിപ്പോവും, ഇല്ലെങ്കിൽ അതിലൊക്കെ ചെളി പിടിക്കും. എന്ത് കഴുത്തേലിട്ടാലും കുറച്ച് നാളത്തേക്ക് അതിന് പ്രാധാന്യം ഉണ്ടാവുള്ളൂ. അത് ആഭരണമായി എന്ന് പറഞ്ഞാൽ, നാഗം ഭൂഷണമായി എന്ന് പറഞ്ഞാൽ, ഒരു വസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ അല്ല, ധരിക്കുക എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുക, അറിയുക. യാതൊരുവനാണോ ഈ പ്രപഞ്ചത്തിന്റെ ഈ സത്താവിശേഷത്തെ അറിഞ്ഞവൻ അവൻ നാഗേന്ദ്രൻ ഹാരമായിട്ടുള്ളത്. ബ്രഹ്മവിത്ത്, ബ്രഹ്മൈവ ഭവതി എന്ന പ്രമാണപ്രകാരം ബ്രഹ്മമായവൻ ഇപ്പൊ നാഗേന്ദ്രഹാരായ. അപ്പൊ അവിടെ ശേഷവിഭൂഷണമീടേ ശേഷാർത്ഥനാമ ശബ്ദരത്നാകരത്തിൽ പറയും. അപ്പൊ എല്ലാം വിലയിക്കുമ്പോൾ ശേഷം സകലതും വിലയിച്ചു കഴിയുമ്പോഴേ അഹന്തത്വവും മഹത്തത്വവും അഹങ്കാരവും പഞ്ചതന്മാത്രകളും ഒക്കെ വന്ന് ശുദ്ധ മുക്ത ബുദ്ധ സ്വരൂപമായ ബോധത്തിൽ നമ്മൾ എത്തുന്നത്. ബോധത്തിന്റെ തലത്തിലേക്ക് സാംഖ്യവും എത്തുന്നില്ല. സാംഖ്യവും അതിന്റെ പഠനം പുരുഷ പ്രകൃതികളിൽ വന്ന് നിലകൊള്ളുകയാണ്. അവിടെയാണ് വേദാന്ത പഠനം ആരംഭിക്കുന്നത്. മറ്റുള്ളവരൊക്കെ പഠിക്കുമ്പോൾ വിചാരിക്കുന്നത് വൈശേഷികനെ സാംഖ്യനെ എതിർത്തു, സാംഖ്യനെ വേദാന്തി എതിർത്തു, ഇവരെല്ലാം പൂർവപൂർവന്മാരുടെ മതങ്ങളെ അത്രയും ആവശ്യമുള്ളതുപോലെ സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിന്റെ പഠനത്തിന്റെ ക്രമിക വികാസം ഇവിടെ നാഗശബ്ദത്തിൽ കാണാം. അപ്പൊ ആ നാഗം എന്ന് പറഞ്ഞാൽ എല്ലാം ലയിക്കുമ്പോൾ, എല്ലാം ലയിക്കുന്നത് പ്രളയത്തിലാണ്. പ്രളയം രണ്ടു വിധം, ഒന്ന് ആത്യന്തിക പ്രളയം, രണ്ട് മഹാപ്രളയം. ഇപ്പൊ സൃഷ്ടി സംഹാരം, ആത്യന്തിക പ്രളയത്തില് സൃഷ്ടി, മഹാപ്രളയത്തില് സംഹാരം, രണ്ടും യോജിപ്പിച്ച് ഭൂഷണമാക്കിയവൻ. അതുകൊണ്ടാണ് അതിന് നാഗത്തിന്റെ ആകൃതിയും വന്നത്. അപ്പൊ ആത്യന്തിക പ്രളയത്തില് സൃഷ്ടി, അത് അത്യാരോപാത്മകം, സംഹാരം അപവാദാത്മകം. ഇങ്ങനെയാണ് അതിന് വേദാന്തം രണ്ട് പ്രക്രിയ പറയുന്നത്. അത്യാരോപിച്ചായി സൃഷ്ടി ഉണ്ടാകുന്നു, അപവദിച്ചാണ് സംഹാരം നടക്കുന്നത്. ഇപ്പൊ തന്നെ പഠിക്കാവുന്ന സാരം, അതിനെ നമ്മൾ ചെന്ന് എത്തിയിടത്തു നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മളൊരു വസ്തുവിനെ കാണുന്നു, വസ്തുവിന് പേരിടുന്നു, പേരിട്ട് വിളിച്ച വസ്തു കുറച്ചൊന്ന് അപഗ്രഥിച്ചാൽ വസ്തു അല്ലാതാകുന്നു. അമ്മ എന്നൊരാൾക്ക് നമ്മൾ നാമകരണം ചെയ്ത് വിളിക്കുന്നു. അമ്മ എന്നത് സർവ്വസാമാന്യ സംജ്ഞയാണെങ്കിൽ എല്ലാവരും അമ്മ എന്ന് തന്നെ പേരിട്ട് വിളിക്കണം. അച്ഛൻ സമ്മതിക്കുന്നില്ല, മനസ്സിലായില്ല. അച്ഛൻ ഭാര്യ എന്നാണ് വിളിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവും എടുത്താൽ നോക്കുന്നവന്റെ നോട്ടത്തിന്റെ വ്യത്യാസമനുസരിച്ച് പ്രതിജന ഭിന്നമാണ് ഈ പ്രപഞ്ചം, പ്രതിസമയ ഭിന്നമാണ് ഈ പ്രപഞ്ചം, പ്രതിദേശ ഭിന്നമാണ് ഈ പ്രപഞ്ചം. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒന്നിന്മേൽ ആരോപിച്ചതാണ് ഈ ദൃശ്യപ്രപഞ്ചം. ആരോപത്തെ അപവദിച്ചാൽ യഥാർത്ഥത്തിലുള്ളതിലെത്താം. അധ്യാരോപ അപവാദാഭ്യാം നിഷ്പ്രപഞ്ചം പ്രപഞ്ചതേ എന്ന് വ്യാസസൂത്രത്തിന് ആചാര്യന്റെ ഭാഷ്യം, ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതുമ്പോൾ ഗീതയിൽ അത് വേറൊരു തരത്തിൽ പറയും. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്രക പരിദേവന. അപ്പം നാഗേന്ദ്ര ശേഷഹാരം നേതി നേതി എന്ന് നിഷേധിച്ചെത്തിയാൽ ഹാരം. അങ്ങനെയാണെങ്കിൽ ശേഷ ശിഷ്ട അവശിഷ്ട എന്നൊക്കെ സമാനാർത്ഥക ശബ്ദം. ശേഷം ശിഷ്ടം അവശിഷ്ടം ഇതൊക്കെ സമാനാർത്ഥം. നിഷേധ ശേഷവും ജയദാ അശേഷ എന്ന ഭാഗവത മതം. ഇപ്പൊ നാഗേന്ദ്രഹാരം നകാരഹാരം നകാരഹാരം. നകാരം നിഷേധം, നിഷേധ ശബ്ദമാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തെ നിഷേധിച്ച നിഷേധിയുടെ നൃത്തമാണ് തണ്ടവം. പ്രപഞ്ച നിഷേധത്തിന്റെ ഇത് പ്രാപഞ്ചികന്മാർക്ക് സഹിക്കാനും ആവില്ല, പ്രാപഞ്ചികന്മാർക്ക്. അതുകൊണ്ടാണ് ഈ താണ്ഡവം തുടങ്ങുമ്പോഴേ പ്രാപഞ്ചികന്മാർ വരയ്ക്കാൻ തുടങ്ങുന്നത്. പ്രാപഞ്ചികന്മാരാണ് ദേവകളും അസുരന്മാരും എല്ലാം. ഈ ശേഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇത് കാമദഹന വേളയിലൊക്കെ ദേവന്മാരൊക്കെ വളരെ തപ്തരായി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ തപ്തരായ ദേവന്മാരും ബാക്കിയുള്ളവരും ഒക്കെ ഒരുപാട് കോപിച്ചിട്ടുള്ളവരാണ്. ശിവൻ കോപമേ ഇല്ലാത്തവനാണ്, ഒരിക്കൽ പോലും കോപിക്കാത്തവനാണ് ശിവൻ. ശിവശബ്ദം തന്നെ കോപമില്ലാത്തതെന്നാണ്, മംഗളമെന്നാണ്. ഒരു പുരാണ കഥ വെച്ചും ശിവൻ കോപിച്ചു എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരേ ഒരു ഈശ്വര സങ്കല്പമേയുള്ളൂ, അത് ശിവനുമാണ്. ദക്ഷയാതിലൊന്നും ശിവൻ കോപിക്കുന്നില്ല. ശിവൻ കോപിക്കുകയോ ഹിംസിക്കുകയോ ചെയ്യുന്ന കഥ പുരാണത്തിലില്ല. ശിവൻ ആകെപ്പാടെ ഒരിക്കൽ മാത്രമേ മൂന്നാം കണ്ണ് തുറന്നിട്ടുള്ളൂ, ഒരിക്കൽ മാത്രം. അത് കാമദഹനത്തിനാണ്. കാമദഹനം കോപത്തോടെയല്ലല്ലോ, കാമനെ ദഹിപ്പിച്ചാലേ അവിടെ എത്താൻ പറ്റൂ. കാമനെ ദഹിപ്പിക്കുക എന്ന് പറയുന്നത് കാമത്തിന്റെ സന്തതിയാണ് ക്രോധം. കാമത്തെ ദഹിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ക്രോധമില്ലെന്നാണ്. കുഴഞ്ഞ മാഷേ,
4: തന്നെയല്ലേ ഈശ്വരത്വം വരുന്നത്? മറ്റേ ഇപ്പം ക്രോധം വന്നു ഒരു സമയത്ത് പറഞ്ഞു
0: ഇല്ല, ശിവസങ്കല്പത്തിലെങ്ങും കോപമില്ല എന്ന് പറഞ്ഞാൽ താരകാസുരനെ ആയാലും ഭസ്മാസുരനെ ആയാലും ഏറ്റവും കോപിക്കേണ്ടത് ഭസ്മാസുരന്റെ കാര്യത്തിലാണ്. അപ്പോഴും ആ മൂന്നാം കണ്ണ് തുറന്നിട്ടില്ല. ത്രിപുരാസുരനെ ആണെങ്കിലും അതിലൊന്നും അദ്ദേഹം തന്റെ മൂന്നാമത്തെ കണ്ണ് ക്രോധാഗ്നി ജ്വലിക്കുന്ന തന്റെ കണ്ണ് തുറന്നിട്ടില്ല. പുരാണമായത് പറയുന്നത്, ഞാനല്ല പറയുന്നത്. ഭസ്മാസുരന്റെ നേരെ കണ്ണ് തുറക്കേണ്ടതാണ്. നമുക്ക് ആർക്കെങ്കിലും ആയി മൂന്നാമത്തെ കണ്ണുള്ളതെങ്കിൽ നമ്മുടെ ജീവൻ പോകുന്നിടത്ത് തുറക്കാത്ത ഒരു കണ്ണും ഉണ്ടാവില്ല. കോപം എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ശബ്ദാർത്ഥത്തിൽ തെറ്റിയതുകൊണ്ടാണ്.
1: അവിടെയാണ് വീരഭദ്രനൊക്കെ ഉണ്ടാക്കുന്ന
0: അതില് ദക്ഷൻ എന്ന് പറയുന്നിടത്ത് അതിന് മഹിമ്നാ സ്തോത്രകാരൻ അതിനെ കുറച്ചുകൂടെ ഭംഗിയാക്കിയിട്ടുണ്ട്. അവിടെ ദക്ഷാധ്വര നാശകായ കോപത്തെയും തദ്വാര ദക്ഷനും പോയത് ശിവന്റെ ക്രോധാഗ്നിയിൽ നിന്നല്ല, ദക്ഷന്റെ കർമ്മത്തിൽ നിന്നാണ്. അത് സ്പഷ്ടമാണ്. നിന്റെ ഈ യാഗം നിന്റെ വിനാശമാണ്. ദധീജിയോട് തന്നെ ദക്ഷൻ കോപിക്കുന്നുണ്ട്. അവിടെ കോപം ദക്ഷനാണുള്ളത്. താൻ ദക്ഷനാണെന്ന അമിതമായ വിചാരത്തോടുകൂടി എനിക്ക് ചിലത് ചെയ്യാൻ കഴിയുമെന്നും ഞാനാണ് ചെയ്യിക്കുന്നതെന്നുമുള്ള ഭാവം ദക്ഷനിലുണ്ട്. അതുകൊണ്ടാണ് കാമദഹനത്തിലും പറയുന്നുണ്ട്, ക്രോധം പ്രഭോ സംഹര സംഹരേതി എന്ന് പറയുന്നുണ്ട്. ഞങ്ങളാണ് ഇവനെ പറഞ്ഞുവിട്ടത്. ഉമയ്ക്ക് പേര് വന്നത് പോലും അതുകൊണ്ടാണ്. ഉമ്മ
2: നമ്മള് ധരിക്കുന്നത് നമ്മളെ സ്വന്തം ഭാവത്തിൽ കാണുന്നുണ്ട്.
0: അതൊക്കെ ശിവനിൽ ഏൽപ്പിച്ചിട്ട് കാണും. ശിവൻ തപസ്സിലായിരുന്നു. രണ്ട് പുരാണ കഥകളാണ് പ്രസിദ്ധമായിട്ടുള്ളത്. സതീവിയോഗം കൊണ്ട് മഹാതപസ്സിലേക്ക് പ്രവേശിച്ച ശിവൻ, സതീവിയോഗം കഴിഞ്ഞ് സതിയുടെ ശരീരവും എടുത്ത് വിശ്വപരിക്രമണം ചെയ്ത ശിവൻ, പരിക്രമണത്തിന്റെ വേളയിൽ സുദർശന ചക്രം കൊണ്ട് 108 ഖണ്ഡങ്ങളായി സതീ ശരീരത്തെ ഇട്ടിടത്തെല്ലാം 108 ശക്തിക്ഷേത്രങ്ങൾ ഉണ്ടായി എന്നുള്ള പുരാണ കൽപ്പന ഒന്ന്. കൽപ്പന എങ്ങനെ വേണേ നിങ്ങൾക്ക് ഉണ്ടോ, എങ്ങനെ ഉണ്ടായാലും നമുക്ക് അതിനകത്ത് വിരോധമില്ല. നമുക്ക് ഏത് കഥയായാലും വിരോധമില്ല. കഥ ഏതായാലും ഇതിന്റെ തത്വമേ നമുക്ക് ആവശ്യമുള്ളൂ.
1: ഈ ഭദ്രകാളി സങ്കല്പത്തിൽ മൂന്നാം കണ്ണ് തുറക്കുന്നത്
0: ഏത്?
1: ഭദ്രകാളിനെ ഉണ്ടാക്കുന്നത് മാർക്കണ്ഡേയ പുരാണത്തില് ഈ മൂന്നാം കണ്ണ് തുറന്നിട്ടോ? കാളി സങ്കല്പം
0: മൂന്നാം കണ്ണ് തുറന്നു ഒന്നു സൃഷ്ടിക്കുകയത് സംഹരിച്ചിട്ടില്ലെന്ന് മാത്രമേ. ശിവന്റെ മൂന്നാമത്തെ നേത്രം ഒരു പ്രാവശ്യം പോലും തുറന്നിട്ടില്ല. എന്നിട്ടും നിങ്ങൾ സംഹാരത്തിന്റെ മൂർത്തിയായും സംഹാരകനായും സംഹാരത്തിന്റെ നേത്രമായും നിങ്ങൾ കൽപ്പിക്കുന്നു. അതിൽ പന്തിയിടേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. നടത്തും ശിവ ശക്തിയിൽ ശിവനിൽ കാണുന്ന ഏറ്റവും വലിയ സൗമ്യത ഇതാണ്. ഭാരതീയ സംസ്കൃതിയിലെ ഏറ്റവും ഉയർന്ന സമഷ്ടി രൂപമായി രൂപാന്തരം പ്രാപിച്ചു നിൽക്കുന്നതായി ശാസ്ത്രങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുന്ന ഇരുത്തിയ സ്ഥാനവും കൊള്ളാം. അങ്ങ് തെക്ക് അങ്ങ് വടക്ക് ഹിമവാന്റെ ഉച്ചിയിൽ ഹിമധവളിതമായ ആസ്ഥാനത്തിൽ സമാധിസ്ഥനായിരിക്കുന്ന ശിവനും ഇങ്ങ് തെക്ക് കയ്യിൽ വരണമാല്യവും എന്തി മന്ദം മന്ദം പല്ലവനീല ദേവ കൈലാസത്തിലേക്ക് നോക്കി നിൽക്കുന്ന കുമാരിയും കവിഭാവന ഗംഭീരമാണ്. കവിഭാവന സംഭവിച്ചാൽ മതി. അപ്പോ ഉമാന്ന് പേര് വന്നതുപോലെ ഉണ്ടാ കാമദഹന വേളയിലാണ്. കാമദഹനം നടക്കുമ്പോൾ ദേവന്മാർ ഒന്ന് പറയുന്നുണ്ട് പുരാണ കഥയനുസരിച്ച്, ഹേ ക്രോധം പ്രഭു സംഹര സംഹരേതി. ക്രോധത്തെ സംഹരിച്ചാലും ആരെ കണ്ട ദേവന്മാർ? ശിവൻ ആരെയാ സംഹരിച്ചത്? ദേവന്മാരെയല്ല, കാമത്തെയാണ്. തനിക്കുണ്ടായ കാമത്തെയാണ്, തപസ്സിനിടയിൽ തനിക്കുണ്ടായ കാമത്തെയാണ് സംഹരിച്ചത്. വേറൊന്നിനെയും സംഹരിച്ചിട്ടില്ല. കാമമാണ് തന്നിലുണ്ടായത്. അകാലത്തിൽ വസന്തം വരികയും അകാലത്തിൽ തന്റെ തപസ്സാധ്യായ നിരതമായ മനസ്സ് ചാഞ്ചാടുകയും ചെയ്തപ്പോൾ അതിന് ഹേതുവായ കാമത്തെയാണ് ദഹിപ്പിച്ചത്. നമ്മളാണെങ്കിൽ കിട്ടിയ അവസരത്തിൽ തപസ്സൊക്കെ വിട്ടിട്ട് കാമത്തിന്റെ പിന്നാലെ പോകും.
1: അല്ല, ഈ അഖണ്ഡ കേവല ബോധസത്യ കാമം ഇല്ലല്ലോ.
0: അതുകൊണ്ടാണ് അത് ഇടയ്ക്ക് ബോധസത്തയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടമാണ് കാമം. ആ ചാഞ്ചാട്ടത്തെയാണ് ഇല്ലാതാക്കിയത്. പഴയ പോലെ മംഗളരൂപിയായി ഇരുന്നു വന്ന സാരം. അപ്പോൾ മാത്രമേ ഈ ശക്തിയെടുത്ത് ഉപയോഗിക്കാൻ പറ്റൂവെന്നതിന്റെ ആധ്യാത്മികതയും. അതുകൊണ്ടാണ് സാധാരണ ദമ്പതിക്രിയയ്ക്ക് ഒരുങ്ങുന്നത് പോലെ പാർവതിക്ക് ശിവനെ പ്രാപിക്കാൻ കഴിയാത്തതും. അതുകൊണ്ട് ഭയവിഹ്വലയായ ഉമ തിരിച്ച് എത്തുമ്പോൾ മേന ഉമയെന്നാണ് വിളിച്ചത്. ശബ്ദത്തിനർത്ഥം ഭയത്തോട് ചേർന്നത് എന്ന്. ഇപ്പൊ വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഉമ എന്ന പേരും ഉമയ്ക്കുണ്ടാകുന്നത്. ഇതൊക്കെ പുരാണ കഥ, അതിന്റെയൊക്കെ തത്വാർത്ഥം നമുക്ക് പുറകെ നോക്കാം. അപ്പൊ നമ്മുടെ വിഷയത്തിൽ നിന്ന് ഒരുപാട് ദൂരം പോകുന്നതുകൊണ്ട് ഒതുങ്ങി നിന്ന് പഠിക്കാം. അപ്പൊ അതുകൊണ്ട് കുമാരിലഭട്ടൻ ഇത്തരൊരവസരത്തിൽ വിളിക്കും, വിശുദ്ധ ജ്ഞാനദേഹായ ത്രിവേദി ദിവ്യ ചക്ഷുഷേ ശ്രേയപ്രാപ്തി നിമിത്തായ നമ സോമാർത്ഥധാരിണി. രണ്ടെന്തുകളും ഉണ്ട് അവിടെ. സോമൻ അത്യന്ത ശീതളതയുടെ പ്രതീകമാണ്, ഇതിനേക്കാൾ ശീതം വരാവുന്നൊന്നില്ല, അതിന്റെ പ്രതീകമാണ് സോമൻ. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ, അതില് ത്രിലോചനായ മൂന്ന് ലോചനം, ശിവന്റെ മൂന്ന് ചക്ഷുസ്സുകൾ അനേക അർത്ഥത്തിൽ നമുക്ക് പഠിക്കാനുണ്ടാവും. മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെയാണ് ആ ലോചനമെന്ന് നേരെ പറയുന്നുണ്ട്. നാലാമത്തെ അഞ്ചാമത്തെ ശ്ലോകത്തിൽ വീണ്ടും ഈ ചക്ഷുസ് വരുന്നുണ്ട്. അതായത് നാലാമത്തെ ശ്ലോകത്തിൽ, നാലാമത്തെ ആകുമ്പോ അല്ല അഞ്ചാമത്തെ ശ്ലോകത്തിൽ യക്ഷസ്വരൂപായ ജടാധരായ സനാതനായ അതിലല്ല എന്തൊട്ടും പോലെ വസിഷ്ഠകുംഭോദ്ഭവ ഗൗതമായ വർച്ചിത ശേഖരായ ചന്ദ്രാർക്ക വൈശ്വാനര ലോചനായ. ചന്ദ്രൻ, അർക്കൻ, വൈശ്വാനരൻ, മൂന്ന് ലോചനങ്ങൾ. ഏറ്റവും ശാന്തശീതളമായ ചന്ദ്രനാകുന്ന ലോചനം ഇടത്തും വലത്തും, അർക്കനാകുന്ന ലോചനം ദക്ഷിണ ഭാഗത്തും, അർക്കനാകുന്ന ഏറ്റവും ചൂട് പകരുന്ന അർക്കനായ ലോചനവും നടുക്ക് വൈശ്വാനരാഗ്നി ജ്വലിച്ചു നിൽക്കുന്ന ലോചനവും. ലോചന എന്താന്ന് അവിടെ സ്പഷ്ടമാക്കുന്നത്. ഇനി ആ ലോചനത്തിന്റെ സാങ്കേതിക അർത്ഥങ്ങൾ വേദങ്ങളാണ് ആ ലോചനങ്ങൾ. അതുകൊണ്ടാണ് ഈ തത്വം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. സമഷ്ടി എപ്പോഴാണോ വേദസീമയിലേക്ക് ഉയരുന്നത് അപ്പോഴാണ് ഈ തത്വം നമ്മൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് വേദങ്ങൾ ഋഗ യജുസ സാമം അഥർവം ഋക്കിൽ ഉൾപ്പെടുന്നതുകൊണ്ടാണ് വേദത്രയി എന്ന് മാത്രമേ വേദത്തെ നമ്മൾ പറയാറുള്ളൂ. വേദങ്ങളാണ് ഈ ലോചനങ്ങൾ. അപ്പോ ത്രിണി എന്നർത്ഥത്തിൽ ഭൂതം, ഭവത്, ഭവിഷ്യത്, ഇത് മൂന്നും ലോചനമാണ്. ഈ മൂന്ന് ലോചനമുള്ളവൻ മാത്രമാണ് ശൈവസങ്കല്പത്തിലേക്ക് ഉയരുന്നത്, അവന് ദുഃഖം ഉണ്ടാവില്ല. മംഗളം വരാൻ കാരണമായ ലോചനം ഭൂതം, ഭവത്, ഭവിഷ്യത്. ഭൂതവും ഭവിഷ്യത്തും ഭവത്തിലുണ്ടെന്ന് അറിഞ്ഞവന് മാത്രമേ ഈ ലോകത്ത് ശാന്തി കിട്ടുള്ളൂ. നമുക്ക് ശാന്തി കിട്ടാത്തത് അതുകൊണ്ടാണ്. നമ്മുടെ ഭവത്തെല്ലാം ഭൂതത്താലും ഭാവിയാലും നിയന്ത്രിക്കപ്പെടുന്നതാണ്. ഭൂതവും ഭാവിയും നിയന്ത്രിക്കാത്ത വർത്തമാനം ആർക്കുണ്ടോ അവൻ മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്നു, അല്ലാത്തവൻ മരിക്കുന്നു. ശരിയല്ല. ഏത് നിമിഷം എടുത്താലും ആ നിമിഷത്തെ ആനന്ദകരമാക്കാതിരിക്കുന്ന ഒരു ഭൂതം എപ്പോഴും നമ്മോടൊപ്പം, ഏതിടപാടിലും നമ്മോടൊപ്പം, ആരെ കണ്ടാലും നമ്മോടൊപ്പം. ആദ്യം കാണുന്ന ഒരുത്തനോടെങ്കിലും ഇല്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ആദ്യമായ ഒരുത്തനെ കാണുമ്പോൾ പോലും ഇവൻ മറ്റവന്റെ രൂപത്തിലിരിക്കുന്ന കള്ളനാണ്. ഏത് നിമിഷം നമ്മുടേതെടുത്താലും, ഏത് നിമിഷാർത്ഥം നമ്മുടേതെടുത്താലും ഭൂതം വന്ന് ആനന്ദത്തെ കളയാത്ത ഒരു നിമിഷമെങ്കിലും ജീവിതത്തിലുണ്ടോ നോക്കിയാൽ മതി. സത്യത്തിൽ വർത്തമാനമേ ഉള്ളൂ എന്ന് തമ്മിലുള്ള പാരഡോക്സ്. സത്യത്തിൽ വർത്തമാനമേ ഉള്ളൂ, കാരണം ഭൂതം ഇല്ലല്ലോ. ഭൂതം ഇപ്പോൾ സ്മരണയിൽ മാത്രമാവുള്ളൂ. ഭൂതത്തിന്റെ സ്മരണ ഭൂതകാലത്തിൽ ഇനി അനുഭവിക്കാൻ പറ്റില്ല. ഒന്ന്, ഭൂതകാലത്തിലെ ദേശം ഇപ്പോഴില്ല. ഭൂതകാലം ഇപ്പോഴില്ല, ഭൂതകാലത്തിലെ ദേശം ഇപ്പോഴില്ല. ഭൂതകാലത്തിൽ സംഭവിക്കുന്ന സമയത്തെ മാനസികാവസ്ഥയും ഇപ്പോഴില്ല. എന്നിട്ടും പോലെ ഭൂതകാല സംഭവത്തെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് അപഗ്രഥിച്ചുകൊണ്ട് ഭൂതകാലത്തേക്ക് മനസ്സിനെ കൊണ്ടുപോയി ദുഃഖിക്കുന്ന മനുഷ്യൻ, അതുകൊണ്ട് അവൻ അമംഗളമാണ് അവന്റെ ജീവിതം. അതുകൊണ്ട് അവൻ ശിവമല്ല, ശവമാണ്. ഇനി മുതൽ ഈ ഭൂതകാലം വേണ്ടെന്ന് വിചാരിച്ച എല്ലാ ബന്ധവും നിങ്ങൾ വീണ്ടും തുടങ്ങുന്നത്. ഭാര്യയോട്, അച്ഛനോട്, അമ്മയോട്, മക്കളോട് ഒക്കെ ഈ ഭൂതകാലം കയറുമെന്ന് വഴക്കുണ്ടാക്കി കഴിഞ്ഞ് പിന്നെയും ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സ്നേഹമാവും വേറൊരു ഭൂതകാലം കൊണ്ട്. നിങ്ങൾ സ്നേഹവും ദ്വേഷവും ഉളവാക്കുന്നത് വർത്തമാനത്തിലെ ഭൂതകാലം കൊണ്ട് മാത്രമാണ്. അമ്മയുടെ വാക്കിൽ നിങ്ങളുടെ ഭൂതകാലാനുമതിയിൽ വെച്ച് വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കി കഞ്ഞി കുടിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി അരമണിക്കൂർ കഴിഞ്ഞു വന്ന് കണ്ടു നിൽക്കുന്നവന്റെ ഭാഷയിൽ വീണ്ടും നക്കുന്നത് ചാരുത അല്ലേ. ഭൂതകാലത്തിന്റെ വേറൊരു അനുമതിയിൽ അമ്മ ചെയ്ത വേറൊരു സ്നേഹം കൊണ്ട് ഇതിനെ അതിക്രമിക്കുമ്പോഴാണ്. അതേ തലത്തിൽ അതേപോലെ അതേ ഇഷ്ടംപോലെ കേൾക്കാം. ആ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു വാക്ക് വന്നാല കഴിച്ചിടത്ത് വെച്ച് പകുതിയാക്കി നിർത്തിപ്പോകുന്നതും ഭൂതകാലം കൊണ്ടാണ്. എത്ര വലുതാണ് നമ്മളിൽ ഈ ഭൂതകാലം. നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും രാഗത്തിലും ദ്വേഷത്തിലും എത്തിക്കുന്നതിൽ ഈ ഭൂതകാലത്തിന് പങ്കുണ്ട്. യാതൊരുവൻ ഭൂതകാലത്തെ തന്റെ കണ്ണാക്കി മാറ്റി അറിഞ്ഞു കഴിഞ്ഞു പോകും. ഭൂതം ഇത്രയുള്ളൂ. അതിന്റെ കാലാനുമതികളെ, അതിന്റെ ദേശാനുമതികളെ, അതിന്റെ പരിച്ഛേദ പരിമാണങ്ങളെ, കാലപരിച്ഛേദം, ദേശപരിച്ഛേദം, വസ്തുപരിച്ഛേദം, മൂന്ന് പരിച്ഛേദമാണ് തിരിച്ചറിഞ്ഞ് അപരിച്ഛിന്നമായ അറിവിൽ നിലകൊള്ളുന്നുവോ, വർത്തമാനത്തിൽ നിലകൊള്ളുന്നുവോ. ഏത് കാര്യത്തിനിറങ്ങുമ്പോഴും ഭാവിയും വന്നു കയറും. സകല ഇന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ തയ്യാറെടുത്തൊരു കർമ്മത്തിനൊരുങ്ങുമ്പോൾ ഭാവി മെല്ലെ ഒന്ന് കയറി വന്നാൽ കർമ്മം തീർന്നു. ഭാവിയാണ് നമ്മുടെ കാൽക്കുലേഷനുകളിൽ മുഴുവൻ നിൽക്കുന്നത്. അവസാനം ഈ കാൽക്കുലേറ്റ് ചെയ്തി എന്ന് വീഴുന്നതോ ബുദ്ധിയുടെ എത്ര കണക്കുകളാണ് കൂട്ടുന്നത്. യഥാതഥമായി ഭൂമിയിൽ ജീവിക്കുന്ന എത്ര പേരുണ്ടാവും. യോഹേ സോഹേ, എങ്ങനെയോ അങ്ങനെ. രമോ മകനോടെനിക്ക് ചോദിക്കണ്ടായി, മകൻ പറഞ്ഞു നിങ്ങൾ തള്ളേ വളരെ മോശമാണ്. അപ്പൊ അമ്മ വളരെ അറിവുള്ളവളായോണ്ട് പറഞ്ഞു, മോനെ ഞാൻ മോശമാണെന്ന് നീ അറിഞ്ഞില്ലേ? ആ തരത്തിൽ ഈ ബന്ധം കൊണ്ടുപോയാൽ നിന്റെ ദുഃഖം തീർന്നില്ലേ? മകൻ ചിന്തിച്ചു, ശരിയാണ്, ഞാൻ മോശമാണെന്ന് നീ അറിഞ്ഞിരിക്കുന്നു. ആ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ നീയുമായിട്ടുള്ള ബന്ധമൊന്നും കൊണ്ടുപോയി. മോശമാണ് എന്ന നിന്റെ അറിവ് മാറ്റി ഞാൻ മോശമല്ല എന്ന അറിവിലേക്ക് എത്തിക്കാനുള്ള നിന്റെ പ്രയത്നമാണല്ലോ നിന്റെ ദുഃഖം. അവിടെ മാറ്റേണ്ടതോ എന്നെ? അത് നിന്റെ കയ്യിലല്ല താനും. മനസ്സിലായില്ലേ? ഇവിടെ അമ്മ
5: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ഓർ, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ചാൻഡോഗ്യം മനുഷ്യ സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.

ദൃശ്യം ഭഗവാൻ ജീവിതം നാം ജീവിതം കാര്യം ചെയ്യുന്ന ദൃശ്യമാണ്.

ശുദ്ധജ്ഞാനൈകമൂർത്തയേ ജ്ഞാനൈ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ചിത്രം വടതരോർമൂലേ